0: പ്രതിവർഷം പുകയില ജന്യ രോഗങ്ങളാൽ മരണമടയുന്നു എന്നാണ് കണക്കുകൾ. ഇതിൽ 13 ലക്ഷം പേർ പുകവലിക്കാരുടെ സാമീപ്യം മൂലം പുക ശ്വസിക്കാനിടയാകുന്ന ഹതഭാഗ്യരാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 10 ലക്ഷത്തോളം ആളുകൾ പുകയില പുകവലിജന്യ രോഗങ്ങളാൽ ജീവൻ നഷ്ടപ്പെടുന്നു. ഇത്തരം രോഗങ്ങളാൽ മരണമടയുന്ന 80% പേരും അവികസിത വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നതാണ് വസ്തുത. ദൂഷ്യഫലങ്ങൾ മാത്രമുള്ള ഗുണപരമായ യാതൊന്നുമില്ലാത്ത ഒന്നാണ് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എന്ന് പറയാതെ വയ്യ. 90% ശ്വാസകോശ ക്യാൻസറിന്റെയും 25% ഹൃദ്രോഗത്തിന്റെ കാരണവും പുകവലിയല്ലാതെ മറ്റൊന്നുമല്ല. പുകയില മനുഷ്യ ശരീരത്തിന്റെ ഏതാണ്ട് എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. പുകയില ഉപയോഗവും പുകവലിയും ഒരാൾക്ക് മറ്റു വ്യാധികൾ വരുന്നതിന്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ഒരു മനുഷ്യനെ ശാരീരികമായും സാമൂഹികമായും സാമ്പത്തികമായും ഇത് തളർത്തുന്നു. പുകവലിയിലൂടെ അപകടകാരികളായ രാസപദാർത്ഥങ്ങൾ പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തത്തിലൂടെ എത്തിച്ചേരുന്നു. പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ പുകയിലയോടുള്ള ആസക്തിക്ക് കാരണമാകുന്നു. നിക്കോട്ടിൻ മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തു പുകയിലയോടുള്ള ആസക്തി കൂട്ടുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ,
1: എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പുകയില വിരുദ്ധ സന്ദേശം നൽകാറുണ്ട്. ഈ വർഷത്തെ സന്ദേശം അൺമാസ്കിംഗ് ദ അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ്. പുകയിലയെയും പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന മാരക വസ്തുവിനെയും കുറിച്ച് ജാഗരൂകരായിരിക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക, പ്രതികരിക്കുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉപഭോക്താക്കളിൽ 50% പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ അഥവാ പുകയില. ഒരു സിഗരറ്റിൽ ഏകദേശം 4000 രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ബാറ്ററി കോമ്പൗണ്ട് ഉണ്ട്, തീപ്പെട്ടിയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളുണ്ട്, അതിൽ എലിവിഷത്തിന്റെ കമ്പോണൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വസ്തുക്കളാണ് ടാറും നിക്കോട്ടിനും. നിക്കോട്ടിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു അഡിക്റ്റീവ് വസ്തുവാണ്. ടാർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പുകയില സൃഷ്ടിക്കുന്ന മിക്ക രോഗങ്ങൾക്കും കാരണമായി മാറുന്നത് ഈ ടാറാണ്. അതായത് നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ഈ ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിൻ്റെ കാരണമായി മാറുന്നുണ്ട്. അതേസമയം പുകയിലയെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് ചേർക്കുന്ന, അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ആകർഷിപ്പിക്കുന്ന ഒരു വസ്തുവാണ് നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഈ നിക്കോട്ടിൻ നമ്മുടെ തലച്ചോറിലെത്തുമ്പോഴേക്കും അതൊരു ഹാപ്പി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അനുഭൂതി നൽകുന്നുണ്ട്. ഇന്ന് ഒരു സിഗരറ്റിൽ ലഭിക്കുന്ന ഈ അനുഭൂതി നാളെ അത് ലഭിക്കണമെങ്കിൽ 2 സിഗരറ്റ് വലിക്കേണ്ടി വരും. പിന്നീട് അത് 4 ആകും, പിന്നീട് അത് 8 ആകും, പിന്നെ അങ്ങനെ ഓരോ സിഗരറ്റ് വലിക്കും തോറും നമുക്ക് അനുഭൂതി ലഭിക്കണമെങ്കിൽ നിക്കോട്ടിൻ്റെ അളവ് വളരെ കൂടിയ തലത്തിൽ തന്നെ നമുക്ക് വേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ കാണുന്ന മിക്ക രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഹേതു എന്ന് പറയുന്നത് പുകയിലയാണ്. അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ, എംഫസീമ പോലുള്ള രോഗങ്ങൾ, COPD, ആസ്മ, ഇങ്ങനെയുള്ള രോഗങ്ങളുടെയും പിന്നിൽ പുകയിലയുണ്ട്. കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന പുരുഷന്മാരിലുള്ള ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ശ്വാസകോശാർബുദം, വദനാർബുദം എന്നിവയുടെ പ്രധാന കാരണം പുകയില തന്നെയാണ്. ഇവയെ നമ്മൾ പുകയിലജന്യ ക്യാൻസറുകൾ എന്നാണ് വിളിക്കുന്നത്. അത് പ്രധാനപ്പെട്ട അവയവങ്ങളെ മാത്രമല്ല, നമ്മുടെ തൊലിയിലും തലമുടിയിലും നഖത്തിലും നമ്മുടെ പല്ലിലും അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു മഹാവിപത്താണ് ഈ പുകയില ഉപയോഗം എന്ന് പറയുന്നത്.
0: വിവിധയിനം ക്യാൻസറുകൾക്ക്, പ്രത്യേകിച്ച് ശ്വാസകോശാർബുദത്തിന് പ്രധാന കാരണം പുകയില ഉപയോഗമാണ്. പുകയിലയുടെ ഉപയോഗം വായ, തൊണ്ട, അന്നനാളം, ബ്ലാഡർ, പാൻക്രിയാസ് എന്നിവിടങ്ങളിലെ ക്യാൻസറിനും കാരണമാകുന്നു. പുകവലി ഹൃദയാരോഗ്യത്തിന് ദോഷം ചെയ്യും. ഗർഭകാലത്തെ പുകയില ഉപയോഗം ഗർഭമലസൽ, മാസം തികയാതെയുള്ള പ്രസവം, ഭാരം കുറഞ്ഞ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത, കുട്ടികളിൽ വളർച്ചാ പ്രശ്നങ്ങൾ ഇവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗർഭകാലത്ത് പരോക്ഷ പുകയുടെ സമ്പർക്കം വരുന്നതും

0: നിരവധി സങ്കീർണതകൾക്ക് കാരണമാകും. നമ്മൾ നേരിട്ട് ബീഡിയോ സിഗരറ്റോ വലിച്ചില്ലെങ്കിലും ആ പുകയേറ്റാൽ മതി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ. നേരിട്ടല്ലാതെയുള്ള ഈ പുകയേൽക്കലിന് പാസീവ് സ്മോക്കിംഗ് എന്നും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നുമൊക്കെ പറയും. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാൽ തുടരുന്നു.
1: ഒരു പുകവലിക്കാരൻ അയാളുടെ ശരീരത്തിനെ മാത്രമല്ല കേടാക്കുന്നത്, മറിച്ച് അയാളുടെ കുടുംബാംഗങ്ങളെയും അയാളുടെ സുഹൃത്തുക്കളെയും അയാളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെയെല്ലാം രോഗത്തിലേക്ക് തള്ളി നീക്കുകയാണ്. അതുപോലെ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ഇതുണ്ട്. ഒരു പുകയിലക്കാരൻ ഉപയോഗിച്ച ഒരു മുറി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ പറ്റിയിരിക്കുന്ന ടുബാക്കോയുടെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാം ഒരേ രീതിയിൽ പ്രതികൂലമായി നയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ടുബാക്കോ എന്ന് പറയുന്നത്. ഇതിനെതിരെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് കോട്ട്പ, അഥവാ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട്. അതിലെ പ്രധാനപ്പെട്ട നാല് സെക്ഷനുകളാണ് സെക്ഷൻ 4, 5, 6, 7. സെക്ഷൻ 4 പ്രകാരം പൊതുനിരത്തുകളിൽ പുകവലി പാടില്ല എന്നുള്ളതാണ്. സെക്ഷൻ 5 പൊതു ഇടങ്ങളിൽ പുകയിലയുടെ പരസ്യങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 6 ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു വിദ്യാലയത്തിൻ്റെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പാടില്ല. പിന്നെ സെക്ഷൻ 7 എന്ന് പറയുന്നത് പുകയിലയുടെ പാക്കറ്റിൽ 85% സ്ഥലത്തും സചിത്രമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് വേണം, ഒരു വാർണിംഗ് വേണം. ടുബാക്കോ ഇൻഡസ്ട്രി, ഇതിൻ്റെ ഉൽപ്പാദകർ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഓരോ പുതിയ പുതിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. അത് ഒരു സിനിമ ഇൻഡസ്ട്രിയിലൂടെയും പരസ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ ജനമനസ്സുകളിലേക്ക് പുകയില എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. നായകൻ പുകവലിക്കുന്നു, അപ്പം അത് കാണുമ്പോഴത്തേക്കും ചെറുപ്പക്കാർക്ക് നായകനെ അനുകരിക്കണമെന്ന് തോന്നുന്നു. സെറോഗേറ്റ് ഉൽപ്പന്നങ്ങൾ, അതായത് പുകയില കമ്പനിക്കാർ തന്നെ കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുന്നു, നിത്യോപയോഗ സാധനങ്ങൾ പുറത്തിറക്കുന്നു. ഇതൊക്കെ തന്നെ പുകയില ഇൻഡസ്ട്രി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനെ ആ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം, ആ തന്ത്രങ്ങളെ നാം പ്രതിരോധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് കോട്ട്പ നിയമത്തെക്കുറിച്ച് നമുക്ക് അറിയണം. അതുപോലെ തന്നെ സിഗരറ്റ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ഹാനികരമായ സൈഡ് എഫക്ട്സിനെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ പുകയിലയുടെ ദൂഷ്യവശത്തിലേക്ക് നമ്മൾ കടത്തി കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രധാന ആശുപത്രികളിലൊക്കെ തന്നെ ടുബാക്കോ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ സൗജന്യമായി കൗൺസിലിങ്ങും അതുപോലെ തന്നെ നിക്കോട്ടിൻ ഗംസ്, നിക്കോട്ടിൻ പാച്ച്, അതുപോലെ ബ്രിപ്രോപിയൻ പോലെയുള്ള മരുന്നുകൾ ഇതൊക്കെ സൗജന്യമായി നൽകുന്നുണ്ട്. അപ്പോൾ ആസക്തിയിൽ നിന്നും പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ ഈ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ് എടുക്കാവുന്നതാണ്.
0: പുകയില വിപണന വ്യാപാര മേഖല നമ്മുടെ പരിസ്ഥിതിയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെയും പ്രകൃതി വിഭവങ്ങളുടെ ആരോഗ്യ ശോഷണത്തിനും കാരണമാകുന്നു. മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യത്തെ ഹനിക്കും വിധം പുകയിലയുടെ നിർമ്മാണവും വിപണനവും നമ്മുടെ പരിസ്ഥിതിയെയും വിഷമയമാക്കുന്നു. വർഷത്തിൽ 84 മെഗാടൺ ഹരിതഗൃഹ വാതകം പുറപ്പെടുവിക്കുക വഴി പുകയില വ്യവസായം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ആക്കം കൂട്ടുന്നു. പ്രതിവർഷം 35 ലക്ഷം ഹെക്ടർ ഭൂമി പുകയില വ്യവസായത്തിനായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. പുകവലി മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇതിനൊക്കെ പുറമെയാണ്. നമ്മുടെ നാട്ടിലെ അല്പവരുമാനക്കാരും അർദ്ധപട്ടിണിക്കാരുമൊക്കെ വരുമാനത്തിന്റെ 30% വരെ പുകവലിക്കായി ഉപയോഗിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. തൃശൂർ ജില്ലയിലെ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോർ ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ഡി അഡിക്ഷൻ കൌൺസിലറായ ശ്രീ ശ്രീധലം ശ്രീധരൻ.
2: യുവാക്കളിലൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ച് ഒരു പിയർ ഇൻഫ്ലുവൻസിന്റെ പുറത്തോ ഒന്ന് പരീക്ഷിക്കാം എന്ന രീതിയിൽ തുടങ്ങുന്ന ഉപയോഗം പിന്നീട് അത് സ്ഥിരമായ ശീലമായി മാറാറുണ്ട്. പലപ്പോഴും ടുബാക്കോ യൂസ് അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒരു ഗേറ്റ് വേ ഹാബിറ്റായി മാറുകയും പിന്നീട് മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പുകയില ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ക്വിറ്റ് ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഞാനിത് നിർത്താനായിട്ട് ഞാൻ തന്നെ തീരുമാനിക്കണം. അപ്പോൾ പുകയില ഉപയോഗിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ പടി. അത്തരം സമയങ്ങളിൽ നമ്മൾ വേറെ കോപ്പിംഗ് മെക്കാനിസംസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, ബോഡിയെ വെള്ളം കുടിക്കുക, ഡീപ് ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യുക, നന്നായി ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുക, നടക്കുക, ക്രേവിംഗ് വരുന്ന സമയത്ത് നടക്കുക, ച്യൂയിങ് ഗം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ആ തോട്ടിൽ നിന്ന്, ആ ഒരു ക്രേവിങ്ങിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ഈ ഒരു കാര്യത്തിന് സഹായകരമാണ്. ഇതൊന്നും നടക്കില്ലെന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ചികിത്സയിലേക്ക് പോകേണ്ടത്. ചികിത്സയിൽ കൗൺസിലിംഗ് വളരെ പ്രധാനമാണ്. കൗൺസിലിംഗ് വഴി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യക്തിയുടെ ട്രിഗേഴ്സ്, എന്തൊക്കെ സിറ്റുവേഷൻസാണ് ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്, അയാളുടെ ഇമോഷണൽ സ്ട്രെസ്, ബിഹേവിയറൽ പാറ്റേൺസ് എന്നിവ മനസ്സിലാക്കി അയാൾക്ക് കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിൽ മോട്ടിവേഷൻ കൗൺസിലിംഗ്സും ബിഹേവിയറൽ തെറപ്പിയും, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്നിവ ഉപയോഗിച്ച് വ്യക്തിയെ പഴയ ശീലങ്ങളിൽ നിന്ന് മാറാനായി സഹായിക്കുന്നു. ചിലർക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പികളും ആവശ്യമായി വരാം. അതായത് നിക്കോട്ടിൻ ഗം, നിക്കോട്ടിൻ പാച്ച് പോലുള്ള ചികിത്സകൾ സഹായകരമാകും. ചിലപ്പോൾ വളരെ യൂസ് കൂടുതൽ ആളുകൾക്കാണെങ്കിൽ നിക്കോട്ടിൻ പാച്ചസ്, ശരീരത്തിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന പാച്ചസ്, സ്ലോലി റിലീസ് ചെയ്യുന്ന പോലത്തെ പാച്ചസ്, ക്രേവിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ മരുന്നുകളും നിർദ്ദേശിക്കാറുണ്ട്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ റിക്കവറി സാധ്യമാണ്. പുകയില നിർത്തുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ചില രീതിയിലുള്ള ലൈക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, ശക്തമായ ക്രേവിംഗ് ഉണ്ടാവുക എന്ന് ഉണ്ടായേക്കാം. ഇത് വളരെ താൽക്കാലികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. പ്രൊഫഷണൽ സപ്പോർട്ടിനോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ട് ആവശ്യമാണ്. പുകയില നിർത്താൻ ഒട്ടും വൈകിയിട്ടില്ല. ഇന്ന് എടുക്കുന്ന ഒരു ശക്തമായ തീരുമാനം നാളെ നല്ലൊരു ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള തീരുമാനമായേക്കാം.
0: പുകവലി ഉപേക്ഷിക്കുക എന്നത് ഈ ശീലത്തിന് അടിമപ്പെട്ട ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ആരോഗ്യപരമായ തീരുമാനമാണ്. നിങ്ങളുടെ പ്രായമോ ഈ ശീലത്തിന്റെ കാലപ്പഴക്കമോ ഒന്നും അതിന് വിലങ്ങുതടിയല്ല. പുകവലിയുടെ ദോഷവശങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ശീലം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹവും നിശ്ചയവും അവനവനിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള ആദ്യപടി. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ദൂഷ്യവശങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുകയില വിരുദ്ധ പ്രചാരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്കുള്ള പങ്ക് നിർണായകമാണ്. പുകവലിക്കെതിരെയുള്ള നിയമനിർമ്മാണങ്ങൾക്കും പ്രസക്തി ഏറെയാണ്. അടുത്ത 10 കൊണ്ടെങ്കിലും ഒരു പുകയില പുകവലി രഹിത ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മോടും ഭാവി തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും. വാർത്താതരംഗിണി സമാപിച്ചു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലച്ചിത്ര

0: നടിയും പ്രമുഖ മാധ്യമപ്രവർത്തകയും ഡോക്യുമെന്ററി സിനിമാ സംവിധായകയുമായ ദീപ്തി പിള്ള ശിവനാണ് നമ്മുടെ ആതിഥ്യായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
1: ഹായ്, താങ്ക് യു.
0: ഇപ്പോ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ചു, എന്നിട്ടാണ് സിനിമ രംഗത്തോട്ട് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ?
1: വേണു നാഗവള്ളി അങ്കിൾ അന്ന് ആക്ച്വലി ആ പടത്തിന്റെ ഡയറക്ഷൻ, ഞാൻ പി ടി പി നഗറിൽ താമസിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ റോട്ടിൽ ഉള്ള അട്ടഹാസം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്കിൾ ടെറസിലായിരുന്നു. ടെറസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഒരു രക്ഷയില്ലാണ്ട് മാവില് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കല്ലൊക്കെ എറിയുന്നു, അവിടുന്ന് പൊട്ടിക്കുന്നു, അത് കഴിഞ്ഞ് മതിൽ ചാടി അത് ചാടി എടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്കിള് പറഞ്ഞു, ആ ഡ്രൈവറുടെ അടുത്ത് ആ കുട്ടിയെ ഇവിടുത്തെ വീട്ടിലത്തെ ആണെന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ശിവൻകോവിലിൽ തൊഴാൻ വേണ്ടി പോകും രാവിലെ. അപ്പം ആ ഡ്രൈവർ ആ സമയത്താണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളിക്കാരൻ എന്നെ കാണുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം ഈ കുട്ടി എന്നുള്ള ദിവസം അമ്പലത്തിൽ തൊഴുന്ന കുട്ടിയാണ്. ഞാനും എന്റെ ചേച്ചിയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പറഞ്ഞു, സാറിന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, ഏത് സാറ്? ഞാൻ അച്ഛനെ വന്ന് കാണാമെന്ന്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ. അതിന്റെ അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു, സാറിന് ഇങ്ങനെ മോളെ അഭിനയിക്കാനൊക്കെ. അച്ഛൻ പറഞ്ഞു, എന്നെ വന്ന് കാണട്ടെ. ബിക്കോസ് അച്ഛന് നമുക്ക് ആർക്കും സിനിമയുമായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. അപ്പൊ ഒരു ബന്ധവും ഇല്ല, നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്കിൾ വന്നു, കണ്ടു, സംസാരിച്ചു, അതിന്റെ പിന്നെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അതിന്റെ പിന്നെ അത് അങ്ങനെ ആയി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു.
0: ആദ്യമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഉറ്റു നോക്കുന്ന മെഗാസ്റ്റാറിന്റെ ഒക്കെ കൂടെയാണ്, സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്.
1: അതെ,
0: അന്ന് അതിന്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പം മനസ്സിലാക്കി കാണണമെന്നില്ല. കുട്ടിയായിട്ട് കുട്ടിക്കളി കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അവസരം വരുന്നു, നമ്മൾ അതിൽ അഭിനയിക്കുന്നു. പിന്നീട് ഇന്ന് നോക്കുമ്പോ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ?
1: അന്നും ആക്ച്വലി എനിക്കതൊരു വലിയ എന്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനിപ്പം ഇപ്പോഴും എനിക്ക് ഓരോ സാധനം പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്താ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുമ്പം ഒരു യു ഷുഡ് ലീവ് എൻ ഇമ്പാക്ട് എന്നാണ് എൻ്റെ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച മാതിരി കിട്ടണം എന്നില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ. അപ്പം സൂപ്പർ സ്റ്റാറുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിൻ്റെ അതും ലാലേട്ടൻ്റെ കൂടെ, മമ്മൂക്കേൻ്റെ കൂടെയും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ അത് ശ്രീനിവാസൻ ചേട്ടൻ എഴുതിയ ഒരു മഴയത്തു മുമ്പ് എന്നെ മാത്രം ഓർത്ത് എഴുതിയ സ്റ്റോറിയാണെന്ന് എപ്പോഴും പറയേണ്ട അടുത്ത്, എന്നെ ഓർത്ത് മാത്രം എഴുതിയ സ്റ്റോറിയാണ് അത്. പക്ഷെ എന്തോ കാരണവശാല അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദീസ് വെർ ദ ടു സൂപ്പർ സ്റ്റാർസ് ഐ റിയലി വോണ്ടഡ് ടു വർക്ക് അത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ മോഹൻലാലിൻ്റെ കൂടെ ചെയ്തു, അത് ആ ഫുൾ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു. ഇപ്പോഴും ഹി ട്രീറ്റ്സ് മീ എപ്പോഴും ലാലേട്ടൻ ആയിക്കോട്ടെ, മമ്മൂക്ക പറയാ, മമ്മൂക്കാവ് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാമത്തെ മോൻ. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന മോൻ. അപ്പൊ പറയാ, മോൻ വളർന്ന് മെച്ചുവറായി, അമ്മ ഇതുവരെ വളർന്ന് മെച്ചുവറായിട്ടില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് എ സീനിയർ ആർട്ടിസ്റ്റ്, അത് അന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു, ഇന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു എവറി മിനിറ്റ്.
0: അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമ ഒരു കരിയർ ആയിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പം അച്ഛൻ ഭയങ്കര ലൈക്ക് ഇൻസിസ്റ്റന്റ് ആയിരുന്നു. പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു ബേസ് വേണം, ഒരു ബാക്കപ്പ് വേണം. സിനിമ ഈസ് എ അൺപ്രഡിക്റ്റബിൾ ഫീൽഡ്. അതിൽ ചിലപ്പം സക്സസ് കിട്ടും, ചിലപ്പം സക്സസ് കിട്ടില്ല. പക്ഷേ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഷുഡ് ഹാവ് എൻ എഡ്യൂക്കേഷൻ ആസ് എ ബാക്കപ്പ് എന്ന് അച്ഛൻ പറയുകയാണ്. അത് അച്ഛൻ അന്ന് പറഞ്ഞത് അന്ന് നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക് എൻ്റെ കരിയറിൽ, ഞാൻ ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിലും അതിലൊക്കെ ഞാൻ ഇത്രയും ഷൈൻ ചെയ്യാൻ പറ്റിയത് ഇസ് ബിക്കോസ് മൈ എഡ്യൂക്കേഷൻ വാസ് മൈ യുനോ ബിഗ്ഗസ്റ്റ് ബാക്ക് ബോൺ. അതുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ LLB കംപ്ലീറ്റ് ചെയ്തു. സൺഡേ സന്നദ്ധ എടുത്തു, അച്ഛൻ അടുത്ത മൺഡേ കെട്ടിച്ചു വിട്ടു. പഠിത്തം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു വിട്ടു. പക്ഷേ കെട്ടിച്ചു വിട്ടത് ഫിലിമി ഫാമിലി ആയതുകൊണ്ട് അത് പിന്നെയും ഞാൻ സിനിമാ ലോകത്ത് തന്നെ നിന്നു.
0: ഭഗവാൻ ആഗ്രഹം ഉണ്ടായി കാണും ഈ കുട്ടി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നാ മതി, അതുകൊണ്ടാണ്. ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
1: ഞാൻ അഭിനയിച്ച സിനിമ കളിപ്പാട്ടും, അതില് ഞാൻ അഭിനയിച്ച പാട്ട് മൊഴിയഴകും. അത് ഇത്രയും വർഷമായി, ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ സിനിമയിൽ പണ്ട് അഭിനയിച്ചു എന്നൊന്നും എനിക്ക് ആ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത് ഐ ഡോണ്ട് ഇവൻ മെൻഷൻ, ഞാൻ വിട്ടു. പക്ഷെ ഇപ്പോഴും ഞാൻ ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇപ്പോഴും ഇറക്കും. ഞാൻ പറഞ്ഞു, ഇത്രയും വണ്ണം വെച്ചിട്ടും മൂന്ന് പിള്ളേരുടെ അമ്മയെ വണ്ണം വെച്ച് പറയും, ആ പാട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ട്, അതിന്ന് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചീനെ എന്നൊക്കെ ചിലവരൊക്കെ പറയും. അതൊക്കെ എനിക്കിപ്പോഴും പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഐ ഹാവ് ദാറ്റ് ഒരു അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. പിന്നെ ഒബ്വിയസ്ലി അങ്കിളുടെ ഓർമ്മ, ഒന്നുമില്ലെങ്കിൽ വേണു അങ്കിൾ കാരണമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ.
0: ഇപ്പോ ഈ പാട്ട് വരികൾ കോന്നിയൂർ ഭാസിന്റേതാണ്, സംഗീതം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ജനിച്ചതും കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
1: അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. ഞാൻ ജനിച്ചത് പഞ്ചാബ് ഫിറോസ്പൂരിൽ. അതുകൊണ്ട് എപ്പോഴും പറയാ അമ്മയൊക്കെ കളികഞ്ഞ് ചിലപ്പോ എന്റെ ലുക്സ് വെച്ചിട്ട് പറയാമോ, നീ പഞ്ചാബിയാണ്, നീ എന്റെ ഇതില്ലെന്ന, അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ പഞ്ചാബില് ജനിച്ചു, വളർന്നത് ബിക്കോസ് അച്ഛൻ ആർമിയിലായിരുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ. പിന്നെ ഞാൻ എൽ എൽ ബി ഇവിടെ കേരള ലോ അക്കാഡമിയിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ എം ബി എം അഡീഷണൽ സ്റ്റഡീസ് ഒക്കെ ചെയ്തത്, എക്സ് എൽ ആർ ഐ എന്നും ഒക്കെ ചെയ്തു. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ, അതൊക്കെ എൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വഴിയും ഹോൺ ഇതും വെച്ചിട്ടൊക്കെ കുറെ അഡീഷണൽ ഡിഗ്രീസ് ഒക്കെ എടുത്തു. അത് ആ എഡ്യൂക്കേഷൻ തിങ് അച്ഛൻ ആ വിത്തിട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഓൾവേസ് വോണ്ടഡ് ടു എക്സ്പാൻഡ് മൈ ദിസ് തിങ്.
0: പക്ഷേ പഞ്ചാബിൽ ജനിച്ച് ഇതുപോലെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിലൊക്കെ വളർന്നെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു മലയാളമായിട്ടുള്ള ബന്ധം?
1: വീട്ടിൽ മലയാളം കമ്പൽസറി ആയിരുന്നു, പക്ഷെ എന്നാലും ആൾക്കാർ പറയാറുണ്ട് എന്റെ മലയാളം ശരിയല്ല.
0: കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മലയാളം നല്ലതുതന്നെ.
1: അത് കൂടാതെ അമ്മ കണ്ണൂരിന്നാണ്, അപ്പൊ നമ്മളെ ഭാഷ വന്നിട്ട് ചിലപ്പോ അമ്മേന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ അമ്മ പോയി വന്നിനാ, അല്ലപ്പാ എന്താടോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിപ്പോ. അച്ഛൻ കോട്ടയം ഏറ്റുവാൻ വന്നു, അച്ഛൻ ആഷ് ഇങ്ങ എന്തൊരു ഭാഷയാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നെന്ന് പറയും. പക്ഷെ വന്ന് സെറ്റിൽ ചെയ്തത് കോളേജൊക്കെ ചെയ്തപ്പോ തിരുവനന്തപുരമായി. തിരുവനന്തപുരം എന്തടേ ഇത് കാണിക്കുന്നത്? അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കിപ്പം ബേസ് ഇല്ലാത്ത മലയാള മൂന്ന് മിക്സ് ആയിട്ട് ചിലപ്പോ വരും. ചിലപ്പോ കണ്ണൂരുകാരനെ കാണുമ്പോഴത്തേക്ക് അത് ആ ഭാഷ വരും. ചിലപ്പം എന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണും, എന്തോന്നടേ നീ കാണിക്കുന്ന എന്തിരേ എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോ ആൾക്കാർ പറയില്ലേ എന്റെ മലയാളം, അപ്പത്തേക്ക് ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല, പക്ഷെ എവിടെയോ ഉണ്ട്, പക്ഷെ മലയാളം അറിയാ. പിന്നെ എൽ എൽ ബിക്ക് നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അതായത് ഒരു 25 മാർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് വി ഹാഡ് ടു ട്രാൻസ്ലേറ്റ്. അപ്പൊ മലയാളം പഠിച്ചു, വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു. പണ്ട് സംസാരിക്കുകയുള്ളൂ, ഇപ്പം വായിക്കാനും എഴുതാനും പഠിച്ചു.
0: റേഡിയോ ടെലിവിഷൻ കരിയറാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. റെഡ് എഫ് എം, സൺ ടി വി, സി ടി വി തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു?
1: ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രം മൈ ചൈൽഡ്ഹുഡ് വെച്ചാൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ എല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു. കലാതിലകം, ഈവൻ സ്പോർട്സിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഓൾ റൗണ്ടർ അങ്ങനത്തെയൊക്കെയാണ്. നമുക്ക് പ്രോജക്റ്റൊക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സഞ്ജിനി എന്ന് പറഞ്ഞു. നമ്മൾ സ്കൂളിലായിരുന്നപ്പോൾ ഒരു ടീച്ചർ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ, ഗിൽഹെറി എന്ന് പറഞ്ഞിട്ടൊരു പോയട്രി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചാർട്ട് പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞു. എല്ലാവരും ചുമ്മാ ചാർട്ട് പേപ്പറിൽ പോയട്രി എഴുതിക്കൊണ്ട് വന്നു. ഞാനിത് എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചു. ഗിലറി എന്ന് വെച്ചാൽ അണ്ണാൻ, അപ്പൊ അതിന്റെ ബുഷി ടെയിൽസ് അല്ലേ, വാലിങ്ങനെ ബുഷിയല്ലേ. അപ്പൊ ഞാൻ ആ ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഒരു അണ്ണാനെ വരച്ചിട്ട് ഒരു ബുഷി ടെയിൽ പോലെ ആക്കിയിട്ട് ആ ചാർട്ട് പേപ്പറിന് അണ്ണാന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഫുൾ പോയട്രി അണ്ണാന്റെ ഇതിലാന്ന് എഴുതിയത്. എനിക്ക് ഒരു സുഖം ഉണ്ടായി, എല്ലാരും കാണിച്ചതിന് ശേഷം ലാസ്റ്റിലേ കാണിക്കും. ആ ലാസ്റ്റിൽ കാണിച്ചതേക്ക് നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പിള്ളേരൊക്കെ ആക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫ്രണ്ട് എപ്പോഴും പറയാം, നീ ഇല്ലേ എപ്പോഴും വേറെ ചിന്തിക്കുക, ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ. അന്ന് യു നീഡ് ദാറ്റ് വൺ പേഴ്സൺ അല്ലേ, ആ ട്രിഗർ തരാൻ വേണ്ടിയിട്ടായിട്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആ ട്രിഗർ ആ ഫ്രണ്ടാ, ഇന്നും ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ പറയാ, നമ്മൾ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയണം, ഈ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത. ഇന്നും ആ കുട്ടിയാണ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും അയാളെ നീ അത് ചെയ്ത ശരിയായി പോയി. ഇപ്പൊ ഞാൻ സഞ്ജീവേട്ടനായിട്ട് അടിവെല്ലം ഇട്ട, സഞ്ജീവേട്ടനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവള് ബോധ്യപ്പെടുത്തും. യു നീഡ് സച്ച് ഫ്രണ്ട്സ്. അന്ന് ആ കുട്ടിയാണ് ആ ട്രിഗർ. അതിന് ശേഷം പിന്നെ എന്തും ഞാൻ ചിന്തിക്കാൻ തോന്നുന്ന, എപ്പോഴും ഹൗ ഡിഫറെന്റ് ക്യാൻ ഐ മേക്ക് ഇറ്റ്, ഹൗ ഡിഫറെന്റ്. ഇപ്പോഴും എന്റെ ഇൻസ്പിറേഷൻ സഞ്ജീവേട്ടൻ പറയുന്നത്, നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ, അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയും. എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഹൗ ഡിഫറെന്റ് ക്യാൻ യു തിങ്ക് എന്ന് പറയും. ഐ തിങ്ക് മൈ ദീസ് ആർ ടു പീപ്പിൾ ഹു ഇസ് ഇൻസ്പയറിംഗ് മീ.
0: ഓ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. രണ്ടാമത്തെ പാട്ട് ഏതാണ് കേൾക്കാൻ ഇഷ്ടം?
1: രണ്ടാമത്തെ പാട്ട് എന്റെ കുടുംബത്തിലെ ബെസ്റ്റ് ഫിലിം യോദ്ധ. യോദ്ധയിലെ എന്റെ ഫേവറേറ്റ് പടകാളി എ ആർ റഹ്മാൻ. അന്ന് എ ആർ റഹ്മാൻ അല്ല, അന്ന് ദിലിപ്പ. ഈ പടം ചെയ്തതിന് ശേഷം റോജ ചെയ്ത് അതിന്റെ ഈ പാട്ടാണ് എന്റെ ഫേവറേറ്റ് അന്നും ഇന്നും എപ്പോഴും.
0: ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. സംഗീതം പറഞ്ഞ പോലെ എ ആർ

0: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തനങ്ങല്ലടാ.
1: മടികൂടെ
0: ഒരു കൈ ഒരു
1: കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം. അടിയാ മടയാ വാടാ കുരിമടിയാ.

പിണിയും തകിടം മറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയറി ചെറ്റത്തര ഒരു ജഗമുഖ മനസ്സിനു വൈ മടിയിനു വൈ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതേ ചെറുതേ ഓടാ പോയി ചെലവിന്

0: മാത്രമേ. പടകാളി ചങ്കി ചങ്കരി പോത്തിരി മാതിരി ഭഗവതി അടിയനിൽ അരിവോടി നിത്തിരി അണിയണമേ.
1: മാഡം, കരിയർ തുടങ്ങിയ സമയത്തെ ടെലിവിഷൻ രംഗം, ഇന്നത്തെ ടെലിവിഷൻ രംഗം ഒരുപാട് ഡിജിറ്റലായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വന്നു. അപ്പോൾ അന്ന് പ്യുവർലി ആൾക്കാരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്?
2: ഓരോ ടെക്നോളജി ഈസ് ആക്ച്വലി ട്രൈങ് ടു ഹെൽപ് ഹ്യൂമൻ ബീയിങ്. ഒരു സെമിനാറിന് പോയപ്പോഴത്തേക്ക് ഡൽഹിയിൽ വെച്ച്, ആ സെമിനാറിൽ ഐ ഹാഡ് മെറ്റ് അപ്പ് വിത്ത് എ സയന്റിസ്റ്റ് ഹൂ വാസ് ഫ്രം ലണ്ടൻ. പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ഞെട്ടിപ്പോവും. പറയുന്നു ദാറ്റ് യു നോ ഇറ്റ് ഇസ് എ ഐ ഹാവിങ് ദ ടൂൾ ആൻഡ് യു ഗിവ് ദിസ് ഇൻസ്ട്രക്ഷൻ.

0: action that to do these things. But tomorrow, so many years later, the AI will take over your intellect and things like that, and it will not give you the ningalippam a computer na ningal instruction kodukunu computer cheyunu. But the advance of the technology is in a way like a kaanana maadhiri naale machine will start ruling you nulla reethiyil appo ellam oru limit vechittu kollam pakshe adinde beyond I think using something completely dependent aavumbothekku ayinte aa flavor pom ipo oru cinemainte kadha edan parnja oru AI cinema karthu therum pakshe nammala pandathe aa soul endayalum cinemainte endayalum ellathinu oru soul ille aa soul endayalum nashtapadum ipothe ee modern technology illa. That I definitely believe that human interaction is much better than anything alle
1: അതെ ഇപ്പോ ഒരു പാട്ടാണെങ്കിലും രണ്ടു വരി കിട്ടിയാൽ ഉടനെ എയോട് പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് പാട്ടായിട്ട് അപ്പൊ തന്നെ വരികയാണ്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം മിസ്സിംഗാണ്.
0: മിസ്സിംഗ് 100% എല്ലാം കിട്ടും, ആ റെട്രോ മിക്സും ആ മിക്സും എല്ലാം കിട്ടും. പക്ഷേ ആ ഒരു ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പൊ പഴയ പാട്ടുകളുടെ ആ ഒരു ഫ്ലേവർ ഇപ്പം നമ്മൾ മോഡേൺ ഗാഡ്ജറ്റ്സ് മോഡേൺ മ്യൂസിക് മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും അതിന് ഒരു ഡിറ്റീറിയേഷൻ ഉണ്ട്, 10% ഡിറ്റീറിയേഷൻ എല്ലാ സ്റ്റേജിലും 10% ഡിറ്റീറിയേഷൻ. അപ്പൊ ഇമാജിൻ AI എടുത്തുകൊണ്ട് 100% ദേർ വിൽ ബി മോർ പെർസെന്റേജ് ഓഫ് ഡിറ്റീറിയേഷൻ.
1: അപ്പൊ ആദ്യത്തെ പ്രധാന ഡോക്യുമെന്ററി ആയിട്ട് ഡീകോഡിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായകൻ ശങ്കർ മഹാദേവനെ കുറിച്ചുള്ള ലൈവ് സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശങ്കർ മഹാദേവനെ തിരഞ്ഞെടുത്തത്?
0: എന്റെ ഫേവറേറ്റ് ആയിരുന്നു ശങ്കർ മഹാദേവൻ. ഐ ഷുഡ് ലവ് ഹിം. എന്റെ ചെറുപ്പം മുതലേ ഒരു പാട്ടുണ്ടായിരുന്നു അദ്ദേഹം പാടിയത്, ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു, ആ സമയത്ത് ദൂരദർശനിൽ മറ്റേ ടോപ്പ് 10 ടോപ്പ് 20 സോങ്സ് ഇല്ല. അപ്പൊ ബ്രെത്ത്ലെസ് ആയിരുന്നു നമ്പർ 1 ടോപ്പ് ഓഫ് ദ ചാർട്ട്. സൺഡേ ഉണ്ടാവുമായിരുന്നു ചിത്രഹാറ് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ആ ബ്രെത്ത്ലെസ് കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പാടുന്ന പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ദിൽ ചാത്ത ഹായ സിനിമ വന്നപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡ് സെറ്ററായി. പിന്നെ ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. ബെസ്റ്റ് തിങ് അബൌട്ട് അദ്ദേഹം എന്താന്ന് വെച്ചാൽ, ഒന്ന് സൗത്ത് ഇന്ത്യൻ്റെ എഫിനിറ്റി ഉണ്ടായിരുന്നു. സെക്കൻഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരൻ പാലക്കാട് കേരള എഫിനിറ്റി ഉണ്ടായിരുന്നു. തേർഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരന് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, തമിഴ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ക്ലാസിക്കൽ പാടാൻ പറ്റുന്നു, ഭജൻസ് പാടാൻ പറ്റുന്നു. അപ്പൊ രാവിലെ എണീച്ചിട്ട് പുള്ളിക്കാരന്റെ വോയിസിൽ ആ രാവിലത്തെ ഭജൻ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗണപതിന്റെ ഒരു പാട്ടുണ്ട്, മഹാഗണപതി. ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അഡ്മിറേഷനായി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ വി വോണ്ട് ടു മേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ്ലി സഞ്ജീവ് ഏട്ടൻ പറഞ്ഞു, യു ആർ സച്ച് എ ബിഗ് ഫാൻ ഓഫ് ശങ്കർ മഹാദേവൻ, നോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് എ കോൺസെപ്റ്റ്. സഞ്ജീവ് ഏട്ടൻ ആണ് ആക്ച്വലി എന്റെ ലൈഫിൽ ഓരോ കാര്യത്തിനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിങ്ക് എന്ന് പറയുന്ന ആ വിത്തിട്ടതൊക്കെ സഞ്ജീവ്
1: ബ്രെയിൻസ്റ്റോമിംഗിനെ ഇൻസ്പയർ ചെയ്തു.
0: 100% ആദ്യത്തെ ആ വിത്ത് സഞ്ജീവ് ഏട്ടൻ ഇടും, പിന്നെ ഞാനത് അവിടുന്ന് കയറി പിടിക്കും. പക്ഷെ ആ വിത്തിടാൻ വേണ്ടിട്ട് ഒരാൾ വേണ്ടേ, അതാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ട് ആ പടം വന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫോർഡ് ഫൗണ്ടേഷൻ. അത് ഇറ്റ് വാസ് അണ്ടർ പബ്ലിക് പാർക്ക് PSBT എന്ന് പറഞ്ഞിട്ട് PSBT സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെ ഇത് മിനിസ്ട്രി ഓഫ് INB എന്ന് അവരുടെ കീഴിൽ ഇത് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു. ചെയ്തിട്ട് ശങ്കർ മഹാദേവനെ പോയി കാണുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പ്രഗ്നന്റ് ആ എന്റെ തേർഡ് കുട്ടിയായിട്ട്. അവൻ പ്രഗ്നന്റ് ആവുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ഞാനൊരു പടം ചെയ്യാന്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇട്ട്. ഞാൻ പറഞ്ഞു നോ തിങ്കിങ്, ഐ എം ഡൂയിങ് ദിസ് ഡോക്യുമെന്ററി വിത്ത് യു ആൻഡ് ഐ എം കം നൗ, ഐ മൈ ഗോയിങ് ടു ഡെലിവറി, സോ ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് പറയുക നോ തിങ്കിങ് ഐ എം ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടിച്ച് ഏൽപ്പിച്ച് ചെയ്ത. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ശരി വെൻ ഡു യു വോണ്ട് ടു ഷൂട്ട് എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. പിന്നെ അതില്ല തിങ്കിങ് ഒന്നും ഇല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായി. പിന്നെ ഞാൻ ഡെലിവറിന്റെ മുമ്പ് കുറെ പോർഷൻ ഷൂട്ട് ചെയ്ത്, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു 3 മാസമല്ല ആവാണ്ട് കുഞ്ഞിനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റൂല, നമ്മ വാശി പിടിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ എടുത്തോണ്ട് ഞാൻ പോയി. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് സഞ്ജീവ് ഏട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവ് ഏട്ടൻ പറഞ്ഞു സിൻസ് യു ആർ ഡൂയിങ് എ ഡോക്യുമെന്ററി നോബഡി ഫ്രം ദ ശിവൻസ് വിൽ ബി ദയർ വിത്ത് യു. അല്ലെങ്കിൽ നാളെ എല്ലാരും പറയും അത് ഇവര് ഹെൽപ്പ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. നിന്റെ തന്നെ ബ്രെയിൻ വേവ് ആണ്, നിന്റെ തന്നെ ഒരു ഐഡിയ ആണ്, നിന്റെ തന്നെ ഹാർഡ് വർക്ക് ആണ്, നിന്റെ വിഷൻ ആണ് നീ ആ പടത്തിൽ ഇടാൻ പോണേ. അപ്പൊ എത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചുമ്മാ നമ്മളവിടെ വന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നതിന്റെ പേരിൽ നിനക്ക് കിട്ടണ്ട അർഹിക്കുന്ന നിനക്ക് അത് ആൾക്കാർ വെറുതെ ചുമ്മാ നമ്മളെ അവിടെ വന്നു എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നിനക്ക് കിട്ടാണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ആരും ഷിവൻസ് ഉണ്ടാവൂല ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഇനീഷ്യൽ ഷൂട്ടിങ്ങിനൊന്നും സഞ്ജീവ് ഏട്ടൻ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിനെ എന്തെങ്കിലും വരണ്ട വെച്ചിട്ട് പുള്ളിക്കാരൻ അപ്പൊ ലൊക്കേഷനിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടായിട്ട് വന്നു. എന്നിട്ട് ശങ്കർ മാനേ, ഹൗ ആർ യു ഷൂട്ടിങ് വിത്ത് ദ ബേബി? ബേബിനെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്റെ ഇടയ്ക്ക് കുഞ്ഞ് കറിയുമ്പോഴൊക്കെ ഞാൻ പറയാം, ചേട്ടാ 1 മിനിറ്റ് മിൽക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു. അതേക്ക് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ കാണാനുണ്ട്. ആ പടം വെന്റ് ഓൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ്. അതിന്റെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തു. ശങ്കർ മഹാദേവൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെതായ ഒരു ഹാർഡ് വർക്ക് അത് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ മേഡ് മീ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ഫോർ എ ഫിലിം. ഐ എം ഓൺലി പ്രൗഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് വേ.
1: ഒരു സംഗീതജ്ഞന്റെ ജീവിതമാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്. അപ്പോ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് കൈവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്തത്. 25 ഇന്റർനാഷണൽ അവാർഡോളം നേടിയ ആദ്യത്തെ വനിതാ സംവിധായകയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ആ ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രോജക്റ്റ് തന്ന കോൺഫിഡൻസ് എത്രത്തോളം?
0: കോൺഫിഡൻസ് വന്നത് തന്നെ ബിക്കോസ് സഞ്ജീവ് ഏട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരും ഉണ്ടാവില്ല ലൊക്കേഷനിൽ. യു വിൽ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഈ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ടർ കയ്യിലുണ്ടാവും. ലാസ്റ്റ്ലി ഇൻസ്ട്രക്ടർ എല്ലാം പഠിച്ചു, എല്ലാം ഒക്കെ എടുത്തു മാറ്റി, ഇനി തന്നെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയിക്കോന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി ഇതിന്റെ മുമ്പേ ഡയറക്ഷൻ ചെയ്തില്ല. യെസ്, സഞ്ജീവ് ഏട്ടൻ്റെ അടുത്തും സംഗീത ചേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ നേരത്തും കൂടെ നിന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു, ഫ്രം ദ ടൈം ദാറ്റ് ഐ മാരിഡ്. പക്ഷെ ആ പഠിച്ചതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവ് ഒള്ളി സഞ്ജീവ് ഏട്ടനെ. ഞാൻ സഞ്ജീവ് ഏട്ടനെ ഗുരുവായിട്ടാണ് കാണുന്നത്. എൻ്റെ മോർ ദാൻ മൈ ഹസ്ബൻഡ് ഐ ലുക്ക് അറ്റ് ഹിം ആസ് ഗുരു. ആ അദ്ദേഹത്തിനായിരുന്നു ആ എൻ്റെ അടുത്തുള്ള കോൺഫിഡൻസ്. ഹീ സെഡ് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതിന് ചെയ്യാൻ പറ്റുമോ? എന്താ ദിസ് 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഫിലിം മേക്കിംഗ് ഡസൻറ്റ് ഹാവ് എനി ലാംഗ്വേജ്. ഇറ്റ് ഈസ് യുവർ വിഷൻ ആസ് എ ഡയറക്ടർ. ഇഫ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ദെൻ യു ആർ സക്സസ്ഫുൾ ഡയറക്ടർ എന്ന് പറഞ്ഞു. അത് ഇതേമാതിരി ഫീച്ചർ ഫിലിമിലും അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം വന്ന് തന്നെ. ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് ഞാൻ പിന്നെ ആ ബാഷ് ഓൺ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ ആ ദാറ്റ് ഫേത്ത് ദാറ്റ് ഹീ ഹാഡ് എനിക്ക് അതിൽ ലിവ് അപ് ടു ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ പടങ്ങൾ ചെയ്തു, ആ ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഡോക്യുമെന്ററി ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. വൺ വാസ് സഞ്ജീവ് ഏട്ടൻ്റെ റിയാക്ഷൻ ആസ് എ ഗുരു. ഹേവ് ഫസ്റ്റ് കട്ട് ഞാൻ അദ്ദേഹത്തിനെയാണ് കാണിച്ചത്. സെക്കൻഡ് ബിക്കോസ് ഇറ്റ് വാസ് ശങ്കർ മഹാദേവന്റെ പുറത്തുള്ള സ്റ്റോറി. 99% ഓഫ് ദ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് എന്നറിയാമോ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി ബയോഗ്രഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. അവർ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് സ്റ്റോറി, ദിസ് ഇസ് നോട്ട് ദ വേ ഐ തോട്ട് ഇറ്റ് വിൽ ടേൺ, ദിസ് ഐ എം നോട്ട് എഗ്രീങ് ടു ഇറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അതിനും ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ്. നമ്മൾ പണ്ഡിത് രവിശങ്കറിനും കുറെ പേരുടെ നമ്മൾ ഡോക്യുമെന്ററീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശങ്കർ മഹാദേവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ ഡോക്യുമെന്ററി ചെയ്തിട്ട് ശങ്കർ മഹാദേവനും വൈഫും പിള്ളേരും ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ വന്നിട്ട് ഒരു ഹഗ്ഗും തന്ന്, വൈഫും വന്നിട്ട് ഒരു ഹഗ്ഗും, ഒരു ഗ്രൂപ്പ് ഹഗ്ഗും. ആൻഡ് പുള്ളിക്കാരൻ ഒരു കരച്ചിലൊക്കെ കരഞ്ഞു. ആൻഡ് പറഞ്ഞു, യു ഹാവ് നോ ഐഡിയ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു അവരുടെ വൈഫിന്റെ വക ഒരുപാട് ഉമ്മയൊക്കെ കിട്ടി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് മോർ ഓഫ് ഐ എം മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് കോൾ സംഗീത ചേച്ചിക്ക് പോവും, സെക്കൻഡ് കോൾ ഹിൽ ടെൽ മി. ഈ പടം ചെയ്തതിന് ശേഷം പത്മശ്രീ കിട്ടിയ. അപ്പം ഒരു കോൾ വന്നു, ദീപ്സ് യു നോ വാട്ട്, ദിസ് ഇസ് ഫസ്റ്റ് കോൾ ഐ മെയ്ഡ് ടു സംഗീത, ദിസ് ഇസ് മൈ സെക്കൻഡ് കോൾ ടു യു, ഐ ജസ്റ്റ് വൺ പത്മശ്രീ. എനിക്ക് ഇതുപോലെ സന്തോഷം പിന്നെ വേറെ എന്ത് വേണം ജീവിതത്തിൽ. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ബോണ്ട്. ഇതേമാതിരി ചേട്ടന് പി എച്ച് ഡി കിട്ടി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. പി എച്ച് ഡി കിട്ടിയപ്പോഴത്തേക്ക് ഉടനെ ദീപ്സ് യു നോ വാട്ട് ഐ ഹാവ് ഗോട്ടൻ. ആണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഐ ഹാവ് ഏൺഡ് എ ബ്രദർ ഇൻ ലൈഫ്. ഞാനിപ്പം സിനിമ എടുത്താലും പുള്ളിക്കാരനായിരുന്നു ട്വീറ്റ് ചെയ്തത് ഐ എം സോ പ്രൗഡ് ടു സീ മൈ ദിസ് തിങ് എന്നൊക്കെ. എന്നെ ഒരു ജീവന്റെ ജീവനാ. എനിക്ക് ഇതുപോലത്തെ ഒരു വെരി ഐ കാണ്ട് ഇവൺ ഡ്രീം ഓഫ് ഹാവിംഗ് എ ഗുഡ് ബ്രദർ ലൈക്ക് ദിസ്. യു നോ എന്ത് സക്സസ്ഫുൾ കിട്ടിയാലും ഗ്രാമി കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം വിളിക്കും. ആ ഒരു ജോയസ് മൂമെന്റിൽ എന്നെ ഒന്ന് ഓർക്ക, ഇത്രയും വലിയ മനുഷ്യൻ ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ് നോ, അത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
1: അപ്പോ അച്ചപ്പാസ് ആൽബം ചെയ്യുന്നത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിട്ടാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം, ടൈം ട്രാവൽ പോലുള്ള ഒരു പ്രമേയം എടുത്തിട്ട് സിനിമ ചെയ്യാനുള്ള കാരണം?
0: എന്റെ വീട്ടില് മൂന്നാം പിള്ളേരാ. എല്ലാരും പറയുന്ന ഈ സംഗീത് സന്തോഷ് സഞ്ജീവ് എന്ന് പറയുന്ന അത് എന്റെ വീട്ടിലും ശ്രേയസ് ദാൻഷ് ശ്രുതിക് ഈ മൂന്നാം പിള്ളേർ. ആക്ച്വലി മൈ ഇൻ മൈ ഐസ് മൈ ഹസ്ബൻഡ് ഇസ് ദ പെർഫെക്റ്റ് മാൻ അല്ലെ. ഒരു ഭാര്യക്ക് അറിയാവുന്ന പോലെ ഭർത്താവിന് വേറെ അറിയാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഈ മനുഷ്യൻ ഹീസ് റിയലി പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് സൺ ഇൻ ലോ, പെർഫെക്റ്റ് സൺ, പെർഫെക്റ്റ് ബ്രദർ, എല്ലാ വിധത്തിൽ ഒരു റിലേഷൻഷിപ്പിലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാനില്ല. പിന്നെയും കുറ്റം എനിക്ക് എന്നെ തന്നെ പറയാനുണ്ട്. ഞാൻ പറയാ എന്റെ പോലത്തെ ഒരാളിനെ കിട്ടുക അതേയുള്ളൂ. അപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും കുനിഷ്ട് കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു 10% നിങ്ങൾക്ക് അച്ഛൻ്റെ ഗുണങ്ങളുണ്ടായി, നീ എവിടെ എത്തിയെന്നെ, നീ എന്താവെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പോയി പറയും. എന്റെ ഞാൻ എപ്പോഴും പറയും, ഹാവ് യു സീൻ അച്ഛൻ്റെ ഇങ്ങനെ ചെയ്യുന്നത്, ഹാവ് യു സീൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്രം പറയുന്നത്. അതെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരൊക്കെ തിരിച്ച് തർക്കുത്രം പറയുക, ചോദിക്കുക അല്ലേ. നമ്മളൊക്കെ അച്ഛനമ്മേൻ്റെ അടുത്തൊക്കെ തിരിച്ച് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആയിരുന്നു നമ്മൾ പഠിച്ച. അച്ഛൻ ആദ്യം ചാടുന്നു പറഞ്ഞാൽ ചാടി കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ചാടാതെന്ന് പറഞ്ഞേ നമ്മൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ചാടുന്ന മുമ്പ് എന്തിനാ ചാടണ്ടേ, അല്ല പറ പറഞ്ഞാലേ ചാടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ അത് കേട്ട് ശീലിച്ചില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നു, ഈ പിള്ളേരുടെ അച്ഛന്റെ മാതിരി ആവണം, അച്ഛന്റെ മാതിരി. അങ്ങനെ ഒരു അവസരം വന്നപ്പോ അച്ഛൻ അച്ഛൻ എന്താ, ഞാൻ പറഞ്ഞു നീ തന്നെ ആലോചിച്ചു നോക്കുന്ന എന്റെ അച്ഛൻ എന്ത് ഇതാന്ന്, ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഫാദേഴ്സ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാം. ഇതൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഒരു റൈറ്റർ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ച. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഒരു അടി നടക്കുക, ഞാൻ പറഞ്ഞു എ ബി യു ഷുഡ് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എ ബി ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എഴുതിക്കൊണ്ട് വന്ന് അത് വെച്ചിട്ട് നോക്കിയപ്പോ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എ ബി പക്ഷെ ആ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ, സഞ്ജീവ് ഏട്ടൻ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു റിയൽ ഒരു ഫീച്ചർ ഫിലിം പോലെ അതൊക്കെ എഴുതി. അതിൽ എഴുതിയപ്പോ ഞാൻ ബാക്കി എന്റെ വീട്ടിലത്തെ മസാലയും കൂടെ ആഡ് ചെയ്തു
1: സിനിമയായി. നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേട്ടാലോ?
0: അത് സഞ്ജീവേട്ടൻ എന്നെ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് സഞ്ജീവേട്ടൻ യു എസിലായിരുന്നു. സഞ്ജീവേട്ടൻ എന്നെ ഓർക്കുമ്പോഴത്തേക്ക് ലൂപ്പിട്ട് ലൂപ്പിട്ട് ലൂപ്പിട്ട് കേട്ട പാട്ടാണ് അഞ്ജലി അഞ്ജലി അഞ്ജലി. ഇപ്പൊ സഞ്ജീവേട്ടൻ ലൂപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോ അടിച്ചോണ്ടിരിക്കും, പക്ഷെ ആ പാട്ട് ഈസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെയാണ് അഞ്ജലി
1: വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത് കേൾക്കാം.

ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

ഹലോ, ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496553321, ഒരു നമ്പർ കൂടി 9496593321. മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495 9649 21, 9496

5 9 6 3 2 1 നമ്പറുകൾ ഒരിക്കൽ കൂടി 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 9 6 3 2 1 അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്, നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾക്കൊരു

0: പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയിഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവെ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നത് എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിന് ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ രണ്ടോ മൂന്നോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോൾ പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രം.

0: ഉള്ളൂ. പിന്നെ തൈറോയ്ഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപ്പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപ്പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയ്ഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയ്ഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: രാഗാമൃതം കർണാടക സംഗീത പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാഗാമൃതത്തിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ഗുരുവായൂർ ദ്വരെ മൃദംഗം. ആദ്യം വാദാപി ഗണപതിം ഭജേഹം എന്നാരംഭിക്കുന്നു രാഗം. ഹംസധ്വനി, ആദിതാളം. മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. MS ഗോപാലകൃഷ്ണൻ വയലിൻ, ഗുരുവായൂർ ദൊരൈ മൃദംഗം. രാഗാമൃതം സമാപിക്കുന്നു.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായെത്തുന്നു പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യ നായർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി, സമയം 11:02. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ശ്രീ ചന്തു മാധവൻ. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565631. ഒരു നമ്പർ കൂടി 9496569631. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് മൃദുൽ ജേക്കബ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ വിഷയം മോട്ടോർ വാഹന ഇൻഷുറൻസ് ആണ്. നമുക്ക് റോട്ടിൽ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിനും നിർബന്ധമായും ഇൻഷുറൻസ് വേണമെന്നറിയാം. ഈ വിഷയത്തിൽ സാധാരണ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലതരം മോട്ടോർ വാഹന ഇൻഷുറൻസിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ശ്രീ ചന്തു മാധവനുണ്ട്. അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം. അപ്പോൾ നമുക്ക് എന്താണ് മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോഴേക്ക് ശ്രോതാക്കളുടെ കോളൊക്കെ ഉണ്ടാവും, പിന്നെ നമുക്കതിലേക്ക് കടക്കാം.
2: തീർച്ചയായും. മോട്ടോർ വാഹന ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനത്തിനൊരു പോളിസി എടുക്കുന്നു.

0: പോളിസി എടുക്കുമ്പോൾ എത്രയെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കവറേജ് കിട്ടുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടില്ല എന്ന് പറയുന്നു. ഇത് ബേസിക്കായിട്ടൊരു മോട്ടോർ ഇൻഷുറൻസ് പോളിസി. ഇനി നമ്മൾ മോട്ടോർ ഇൻഷുറൻസ് പോളിസിയിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത്. അതിലേറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ കൈവശം വെക്കേണ്ടത്, നമ്മളുടെ വാഹനം പൊതുനിരത്തിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായും വെക്കേണ്ടത് മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി. ഇതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. മോട്ടോർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പറയുന്നത് പോലെ തന്നെ, ഇപ്പം ഫസ്റ്റ് പാർട്ടി, ഒരു ഇൻഷുറൻസ് പോളിസിയിലെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തിയും സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളോ ജീവന് സംഭവിക്കുന്ന ആപത്തുകളോ, അതാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ വസ്തുക്കൾക്ക് കവറേജ് കിട്ടും. നമ്മളുടെ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണമുണ്ടാവുന്ന ആപത്തുകൾ കവറേജ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വാഹനം ഒരു ടു വീലർ ആണെങ്കിൽ അതിന് 100,000 രൂപ വരെയുള്ള കവറേജസ് ആണ് പോളിസി ജനറലായിട്ട് കൊടുക്കുന്നത്. അതേസമയം അതൊരു പ്രൈവറ്റ് കാറോ കൊമേഴ്ഷ്യൽ വെഹിക്കിളോ ആണെങ്കിൽ 7,50,000 രൂപ വരെയുള്ള നാശനഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തും. ഇത് ഒരാളുടെ വസ്തുവിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിലാണ്. ഒരാളുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ വസ്തുക്കൾ, പൊതു സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ KSEB ഇലക്ട്രിക് പോസ്റ്റ് നമ്മളുടെ വാഹനം പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന നാശനഷ്ടം ഇൻഷുറൻസ് കമ്പനി ഈ തേർഡ് പാർട്ടി പോളിസി ഉണ്ടെങ്കിൽ നികത്തുന്നതാണ്. അതിന് വേണ്ടുന്നുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ KSEB നൽകുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അത്രയും പൈസ അടയ്ക്കുന്ന ആ റെസീപ്റ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടത്. അതേസമയം ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു FIR നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെതിരെ ലോഡ് ചെയ്യുന്നു. അപ്പം അതിനുണ്ടാവുന്ന ഈ ലയബിലിറ്റീസ് ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി പോളിസി വഴിയാണ് നികത്തുന്നത്. ഇത് മോട്ടോർ വാഹന നിയമപ്രകാരം കർശനമായും പൊതുനിരത്തിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു പോളിസിയാണ്. രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കമ്പൾസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ, അതായത് CPA പോളിസി. ഞാൻ പറഞ്ഞു, നമ്മൾക്കും നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി അല്ലാതെ മറ്റ് ആർക്കെങ്കിലും ഉണ്ടാവുന്ന ഡാമേജസാണ് തേർഡ് പാർട്ടി പോളിസി കവർ ചെയ്യുന്നത്. എന്നാൽ CPA കവർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഓണർ ഡ്രൈവറായ വ്യക്തിക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് അദ്ദേഹത്തിൻ്റെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ കിട്ടുന്ന കവറേജാണ് CPA കവറേജ് എന്ന് പറയുന്നത്. 15,00,000 രൂപയാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നതും ഫിക്സ്ഡാണ്, 275 രൂപയും GST. ഇതും കമ്പൾസറി ആയിട്ട് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് എടുക്കുന്ന ആൾ എടുക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പോളിസി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരാൾക്ക് ആ ഒരു പോളിസി എടുക്കാൻ പറ്റില്ല. ഇനി ഈ CPA പോളിസി എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടിക്കുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ നമുക്കൊരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ, പോളിസിയിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെറിൽസ് കാരണം ഉണ്ടാകുന്ന ഒരു ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15,00,000 രൂപ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിന് 15,00,000 രൂപയും, അല്ലെങ്കിൽ ഡിസേബിൾമെൻറ്റ് വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഡെംനിഫിക്കേഷൻ കൊടുക്കും. ഇതിനോടൊപ്പം തന്നെയാണ് വണ്ടിയുടെ ഓൺ ഡാമേജ് പോളിസി. ഇത് മൂന്നും കൂടെ ചേരുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഫുൾ കവർ അല്ലെങ്കിൽ പാക്കേജ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇനി ഓൺ ഡാമേജ് എന്ന് പറയുമ്പോൾ ആ വാക്കുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഡാമേജസിന് കിട്ടുന്ന കവറേജ് കൊടുക്കുന്ന കമ്പോണൻ്റാണ് ഓൺ ഡാമേജ് പോളിസി.
1: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, നേരത്തെ ഇപ്പോൾ ഈ CPA എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നിർബന്ധമായി എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. നിയമപരമായി തന്നെ അത്
0: അതെ
1: അങ്ങനെയാണ്, നിർബന്ധമായി എടുക്കണം. അപ്പോൾ ഒരു വാഹനം, ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിലല്ല മറ്റൊരു വാഹനത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായി വാഹനമുണ്ട് പക്ഷെ സ്വന്തം വാഹനമല്ല, പക്ഷേ CPA അതിൽ കവേർഡാണോ?
0: അല്ല, കവേർഡല്ല. നമ്മളുടെ രജിസ്റ്റേർഡ് ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ സംഭവിക്കുന്ന അപകടത്തിന് മാത്രമാണ് കവറേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നത്.
1: ശരി, അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് വാഹനമായ മതി. അതിപ്പോൾ എൻ്റെ ബൈക്കിലെ CPA വെച്ചിട്ട് എനിക്ക് കാറിൽ ട്രാവൽ.
0: അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങളുള്ള ഒരാൾക്ക് ഒരു CPA പോളിസി എടുത്താൽ മതി. ആ CPA പോളിസി കൈവശമുണ്ടെങ്കിൽ നമ്മളുടെ പേരിലുള്ള ഏത് വാഹനം ഓടിക്കുകയാണെങ്കിൽ, വാഹനം ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്.
1: അതെ, ശരി. അപ്പോൾ പിന്നെ ചന്തു പറഞ്ഞിരുന്നു നമുക്ക് ഓൺ ഡാമേജ് എന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് പൊതുവേ ഈ

0: വാഹനത്തിന് ഇപ്പോൾ ഒരു അപകടം സംഭവിച്ച് ക്ലെയിമിന് പോകാൻ നേരത്ത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് പറയും ഇതിനകത്ത് ഓൺ ഡാമേജ് കവറില്ല, നിങ്ങൾ തേർഡ് പാർട്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പുതുക്കാൻ നേരത്ത് പ്രീമിയം കുറയ്ക്കാനായിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായി ചെയ്യുന്നതാണ് ഈ ഒരു കവറേജ് അങ്ങ് മാറ്റിയിട്ട് പുതുക്കൽ. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ എന്താണ് ആ പോളിസി, അത് എന്തുകൊണ്ട് ഒരുപക്ഷെ നമ്മളതിനെ പറ്റി അവെയർ ആയിരിക്കണം, എന്തുകൊണ്ട് എടുക്കണം എന്നുള്ളത്?
1: നമ്മളുടെ ഒരു വാഹനം പൊതുനിരത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂക്ഷിച്ചോടിച്ചാൽ കൂടിയും നമ്മളുടെ പിറകിൽ വരുന്ന ആളോ മുന്നിൽ വരുന്ന ആളോ അല്ലെങ്കിൽ ഈവൻ ഒരു മൃഗം എടുത്ത് ചാടി വരെ വേണമെങ്കിൽ നമുക്കൊരു അപകടം സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വാഹന സ്പെയർ പാർട്സിൻ്റെ വില, ലേബർ ചാർജസ് ഇതൊക്കെ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ ഒരാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ അതൊരു കടുത്ത ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രസക്തിയും. അതായത് നമ്മളൊരു ഓൺ ഡാമേജ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമിൻഷ്യൂർഡ് ഉണ്ട്. ആ സമിൻഷ്യൂർഡ് വരെയുള്ള ഡാമേജസ് നമ്മളെ വാഹനത്തിന് സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ്.
0: ശരി, നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ,
2: നമസ്കാരം,
0: ആകാശവാണിയിൽ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പറയൂ, പേര് പറയൂ.
2: എന്റെ പേര് അനിൽ.
0: അനിൽ, അനിൽ ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാനുള്ളത്?
2: മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് തരത്തിൽ ക്ലെയിം കമ്പനി കൊടുക്കുമോ വ്യക്തതയിൽ ഈടാക്കുമോ? ഒന്ന്
0: കുറച്ചുകൂടി ആ ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ക്ലെയിമാണോ അതോ തേർഡ് പാർട്ടി?
2: അല്ല, തേർഡ് പാർട്ടി ആൾക്കാർക്ക് കിട്ടുമ്പോൾ ഒരു വ്യക്തി, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചു, വാഹനം ഓടിച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, സംഭവിച്ചു കഴിഞ്ഞ ആ സംഭവിച്ച ആളിന് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിരുന്ന ആളാണെങ്കിൽ ആ ആളിന് അവർക്ക് ക്ലെയിം ചെയ്തായി തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇനി ആൾ മദ്യപിച്ച ആളിന്റെ ഇൻഷുറൻസിനെ വല്ലതും ബാധിച്ചോ? ഈ മദ്യപിച്ച ആൾ തന്നെ ഈ പൈസ അവർക്ക് കൊടുക്കണോ കമ്പനിക്ക്?
1: അതായത് ഒരു മോട്ടോർ വാഹന ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള ഒരു യൂസ്, പൊതുനിരത്തിൽ മോട്ടോർ വാഹന നിയമം പറയുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിന് മാത്രമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ട്, അദ്ദേഹം ഓടിച്ചിരുന്നത് ഒരു ഫോർ വീലറാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു ഫോർ വീലർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ, ഇപ്പോൾ അത് നമുക്കറിയാമല്ലോ മോട്ടോർ വാഹന നിയമപ്രകാരം അത് നമുക്ക് ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസിയിൽ അതിന് കവറേജും ഉണ്ടാവത്തില്ല. ഈ മൂന്ന് സെക്ഷൻ, ഒരു തേർഡ് പാർട്ടി കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, സി പി എ കവറേജ് ഉണ്ടെന്ന് പറഞ്ഞു, വണ്ടിയുടെ തന്നെ കവറേജ് ഓൺ ഡാമേജ് കവറേജ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ, ഈ മൂന്ന് കമ്പോണൻസിനും എന്തെങ്കിലും ഒരു മോട്ടോർ വാഹന നിയമത്തിന്റെ വയലേഷൻ ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടുന്നതല്ല. അതെ,
0: വളരെ നന്ദി, വളരെ നന്ദി, താങ്ക് യു. അപ്പോൾ നമ്മൾ ഓൺ ഡാമേജിന് നമ്മളിപ്പോൾ ഓൺ ഡാമേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ഡാമേജ് എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒരു പോളിസിയുടെ ആഗമാനമായ പേരാണല്ലോ. അതിന് അതിൽ തന്നെ ഇന്ന ഇന്ന കവറേജുകൾ ഉണ്ടാകും, ഇല്ലാതെ ഇരിക്കും, ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഞാൻ കൊടുക്കേണ്ട പൈസയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ കവറുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴോ റിമൂവ് ചെയ്യപ്പെടുമ്പോഴോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരാൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു പോളിസി എടുക്കാൻ നേരത്ത്?
1: ഇപ്പം നമ്മളിവിടെ ഇപ്പം ഓൺ ഡാമേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസി, അതായത് ഒരു ഫുൾ കവറേജ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു ബേസിക് ഓൺ ഡാമേജ് പോളിസിയിൽ 10 തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയും 10 എണ്ണം. അതിൽ ഒന്നാമത്തത് ഇപ്പം ഫയർ, വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ തീ പിടിക്കുന്നത് അല്ലെങ്കിൽ മിന്നൽ വന്നിട്ട് വണ്ടിയിൽ തീ പിടിക്കുന്നത്, അങ്ങനെ സെൽഫ് ഇഗ്നിഷൻ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളോ കാരണം തീ പിടിക്കുന്നത് കവേർഡാണ്. ഇത് ഒന്ന്. രണ്ട്, നമ്മളെ വണ്ടി ആരെങ്കിലും മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ ബലമായി നമ്മളെ തടഞ്ഞു വെച്ച് നമ്മളെ വാഹനം എടുത്തിട്ട് പോകുന്നു, വീട് കുത്തി തുറന്ന് താക്കോലെടുത്ത് വാഹനം കൊണ്ടുപോകുന്നു, ഇത് കവേർഡാണ്. മൂന്ന്, ഒരു കലാപമോ സമരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ വാഹനം പോകുന്നു, അവർ കാരണം നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നു, അതും കവേർഡാണ്. നാല്, ഭൂമി കുലുക്കം, അതേപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതും കവേർഡാണ്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, പിന്നെ ഈവൻ ഭീകരാക്രമണം, അത് കാരണം നമ്മുടെ വാഹനത്തിന് ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ കവേർഡാണ്. പിന്നെ ഉരുൾപൊട്ടൽ, അത് മാത്രമല്ല, നമ്മൾ ഈ വാഹനം ഇപ്പം കണ്ടെയ്നറിൽ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം, നമ്മളിപ്പം ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് വേറൊരു സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട്. അപ്പം കണ്ടെയ്നറിൽ കൊണ്ടുപോകുമ്പം ഇപ്പം ഒഫ്കോഴ്സ് അതിന് പ്രോപ്പർ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അങ്ങനെ കൊണ്ടുപോകുന്ന ആ വേളയിൽ എന്തെങ്കിലും വണ്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് കവേർഡാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യപ്പെടുന്ന ആക്സിഡൻ്റൽ എക്സ്റ്റേണൽ മീൻസ്, നമ്മൾ വിചാരിക്കാതെ ഈ പ്രതീക്ഷിക്കാത്ത വേറൊരു തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ മീൻസ് കാരണം ഉണ്ടാകുന്ന എന്ത് അപകടവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എലി നമ്മളുടെ വണ്ടിയുടെ വയറ് കടിച്ചു മുറിക്കുന്നതാവാം, വേറൊരാൾ നമ്മളെ വണ്ടിയിൽ അറിയാതെ വന്ന് മുട്ടുന്നതാവാം, നമ്മളെ വണ്ടി കൺട്രോൾ തെറ്റി വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുന്നതാവാം, അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡാമേജും ഓൺ ഡാമേജ് പോളിസിയിൽ കവേർഡാണ്. പക്ഷേ ഇതിന് ടേംസും കണ്ടീഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്.
0: ശരി, നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ,
3: ഹലോ,
0: നമസ്കാരം. ആരാണ്
3: സംസാരിക്കുന്നത്? ഞാൻ നിന്ന് ശാന്ത ശ്രീമാറാണ്.
0: ശാന്ത, പറയൂ, എന്താണ് അറിയേണ്ടത്?
3: സാർ, എനിക്കൊരു വണ്ടിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2014 ഒരു വണ്ടി എടുത്തതാണ്, കാറ്, ഓൾട്ടോ.
0: ശരി.
3: അപ്പൊ ഞാനത് ചീച്ചിട്ടാണ് ഇറക്കിയത്. ഞാൻ 2014 എടുത്തിട്ട് 2016 അത് ക്ലോസ് ചെയ്തു. ഇൻട്രസ്റ്റ് മോട്ടോസിന്നാണ് ഞാൻ എടുത്തത് 10. അപ്പോൾ എനിക്ക് അതിലിപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് NOC തന്നിട്ടില്ല, അവർ NOC അടിച്ചു തന്നിട്ടില്ല.
0: ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലല്ലോ അത്. നമുക്ക് നമ്മളിത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല.
1: നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പോളിസിയിലോ RC ബുക്കിലോ, മാഡത്തിൻ്റെ RC ബുക്കിൽ ഏതാണ് ഫിനാൻസിയർ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ആ ഫിനാൻസിയറിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മാഡം ലോൺ അടച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിന് NOC അവർ ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അതിപ്പോൾ ഇൻഡസ് മോട്ടോഴ്സ് എന്നല്ല, ആ ഫിനാൻസിയർ ആരാണോ ആ അവിടെയാണ് ബന്ധപ്പെടേണ്ടത് NOC വേണ്ടി.
3: പോയി അപ്പൊ അവര് പറഞ്ഞ് ചെക്ക് ബൗൺസ് ആയ, ഞാൻ പറഞ്ഞ ചെക്ക് എനിക്ക് ഇതുവരെയും ബൗൺസ് ആയില്ല, 2 ബൗൺസ് ആയ നേരിട്ട് ഞാൻ ബാങ്കിൽ കൊണ്ട് അടച്ചു. അടച്ചപ്പോ അവര് കമ്പനിയിൽ നിന്ന് എന്നെ വീട്ടിൽ വന്നിട്ട് ഷൗട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ ഞങ്ങള് 265,35 രൂപ ഞാന് ഉണ്ട് സെറ്റിൽമെന്റ് ചെയ്ത് എടുത്തിട്ട് വിനോദ് എന്നാണോ മനോജ് എന്നാണോ എന്തോ ആ മാനേജറുടെ പേര് എനിക്ക് അറിയത്തില്ല, എനിക്ക് റെസീറ്റ് തന്നായിരുന്നു. പക്ഷെ റെസീറ്റ് എനിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡന്റ് ആയപ്പോഴത്തേന് ഞാൻ എന്റെ ഓഫീസിലുള്ള മോനെയും കൊണ്ട് പോകുമായിരുന്നു. ഇത് ആക്സിഡന്റ് ആയപ്പോ എനിക്ക് ആ പേപ്പർ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞിനെ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി പറഞ്ഞു ഞാൻ അടച്ചിട്ടുണ്ട്, അടച്ച ഒരു ഫോട്ടോ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇരിപ്പുണ്ട്, ഞാൻ അതും കൊണ്ട് പോയി. എന്നിട്ട് അവര് പറഞ്ഞു അത് ഇതിൽ എടുക്കാൻ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞവർക്ക് ഞാൻ എന്റെ ഇല്ലെന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കൊടുത്തപ്പോ അവര് എടുത്തു കഴിഞ്ഞു അങ്ങനെ ഇരുന്ന് പറയുന്നത് എന്നോട് പറയാ. നിലയ്ക്ക് ഞാൻ ഒരു 50,000 രൂപ അടച്ചോളൂ. ഞാൻ പറഞ്ഞു 50,000 രൂപ പോയിട്ട് 50 പൈസ ഞാൻ അടയ്ക്കത്തില്ല. അവരിപ്പോഴും എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുവാണ്. ഞാൻ എന്താ ചെയ്യണ്ടത്? എനിക്ക് വേറെ വണ്ടി എടുക്കണം. ഞാൻ 2014 ഇറക്കിയ വണ്ടിയാണ്.
0: മാഡം, മാഡം ഈ പ്രശ്നം മനസ്സിലാക്കുന്നു. പക്ഷെ മാഡം, നമ്മള് ഈ ഇന്നത്തെ വിഷയം നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി, ഇദ്ദേഹം ഇൻഷുറൻസിലെ വിദഗ്ധനാണ്. അപ്പോൾ ഇതൊരു ഒരു പക്ഷേ ഒരു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളോ ഒരു പക്ഷേ മാഡത്തിന് ഇതൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും ഇതിന് കൃത്യമായ ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് മാഡത്തിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരി ശരി,
3: താങ്ക് യു.
0: നമുക്ക് മറ്റൊരു കോൾ ഉണ്ടോ? ഹലോ, ഹലോ,
4: ഹലോ,
0: നമസ്കാരം സാർ.
4: ഓഡിബിൾ
0: ആണ്, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: എന്റെ പേര് ഗോകുൽ എന്നാണ്. ഞാന് ഒരു ഇൻഷുറൻസ്, എന്റെ വാഹനത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസിന്റെ ഒരു സംശയം ചേർക്കാനായിരുന്നു. അതായത് ഒരു ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
0: ഉറപ്പായിട്ടും ചോദിച്ചോളൂ. ക്ലെയിം വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തായാലും ചോദിച്ചോളൂ.
4: അപ്പൊ ഞാന് ഒരു 3 വർഷം മുന്നേ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിയതാണ്. അപ്പോ അതിന് അതിന്റെ ഇൻഷുറൻസ് ഞാൻ പുറത്തുനിന്നായിരുന്നു, ഷോറൂമിൽ നിന്നല്ല പുറത്തുനിന്നായിരുന്നു എടുത്തത്. അതിനുശേഷം രണ്ടാമത്തെ വർഷവും ഞാനത് പുതുക്കിയായിരുന്നു, പുറത്തുനിന്നാണ് പുതുക്കിയത്. പുറത്തുനിന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഒരു സൈറ്റ് വഴിയാണ് ഞാനത് ചെയ്തത്. അപ്പോ കഴിഞ്ഞ വർഷം എന്റെ വാഹനം ഇവിടെ ഒരു മഴയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ടേക്കായിരുന്നു. അപ്പൊ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വണ്ടി ഒന്ന് മുങ്ങിപ്പോയായിരുന്നു. അപ്പോ ഞാനത് ക്ലെയിം ചെയ്യുന്ന ആ പിറ്റേ ദിവസം തന്നെ സർവീസ് സെന്ററിലേക്ക് മാറ്റി. സർവീസ് സെന്ററിൽ നിന്ന് അവര് നമുക്കൊരു എസ്റ്റിമേറ്റും തന്നു, ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എസ്റ്റിമേറ്റും തന്നു. ആ എസ്റ്റിമേറ്റിന്റെ വാല്യൂ വന്നിട്ട് 8,85,000 രൂപയായിരുന്നു, ഇൻക്ലൂഡിങ് അതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജാണ് 5,00,000 രൂപ. ഈ 8,00,000 രൂപയിൽ 5,00,000 രൂപ ബാറ്ററി ചേഞ്ച് ചെയ്യാനുള്ള ചാർജായിരുന്നു, മറ്റു സാധനങ്ങളെല്ലാം കൂടെ 3,50,000 രൂപയും. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു അത് ചെക്ക് ചെയ്തു, എന്നിട്ട് ബാറ്ററി അവര് പറഞ്ഞു ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പകരം ഫാക്ടറിയിലേക്ക് അയച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള അപ്രൂവൽ തരാം, അത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സർവീസ് സെന്ററും അവരെന്നെ അറിയിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ ബാറ്ററി അയച്ചു. അവരവിടെ വെച്ച് ബാറ്ററി ശരിയാക്കി, 1,50,000 രൂപയ്ക്ക് ബാറ്ററി ശരിയാക്കി തന്നു. ഫാക്ടറി ബാറ്ററിയുടെ തന്നെ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞ് ആ സാധനം തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം ഈ ബാറ്ററി ഫിറ്റ് ചെയ്തതിന് ശേഷം അവർ റീ അനാലിസിസ് നടത്തി, അതായത് ഒരു പുതിയൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരു അങ്ങനെയേ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സർവീസ് സെന്ററുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി വന്നതിന് ശേഷമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഈ ബാറ്ററി ശരിയാക്കിയ 1,50,000 രൂപ അടക്കം 690,000 രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് അവർ രണ്ടാമത്തെ തന്നത്. അപ്പൊ എന്റെ വണ്ടിയുടെ ID വാല്യൂ എന്ന് പറയുന്നത് 720,000 രൂപയാണ്. അപ്പോ പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്കാർ എന്റെ ക്ലെയിം റിജക്ട് ചെയ്തു. അവര് പറയുന്നത് രണ്ടാമത് തന്ന അപ്രൂവൽ ചെയ്യാൻ സാധിക്കില്ല, ആദ്യം തന്ന 8,00,000 ബാറ്ററി 5,00,000 ആയിരുന്നു, അതൊഴിവായി 1,00,000 രൂപയ്ക്ക് അത് ശരിയായി, ബാക്കി 3,00,000 രൂപ 3.5-4,50,000 അപ്രൂവലേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻഷുറൻസ് സർവീസ് സെന്ററുകാർ പറയുന്നത് അവർക്ക് ബാറ്ററി ശരിയാക്കി തിരിച്ചുകൊണ്ട് വെച്ചതിന് ശേഷമേ ബാക്കി അനലൈസ് ചെയ്തിട്ട് എത്ര ആവുമെന്ന് പറയാൻ പറ്റുമായിരുന്നുള്ളൂ, അതുകൊണ്ട് പുതുക്കിയത് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനി പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ്, ഇത്രയും സാധനങ്ങൾ മാറ്റിയാലേ സേഫ് ആയില്ല. അതായത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് സാധാരണ ഒരു പെട്രോൾ ഡീസൽ വണ്ടി പോലല്ല, കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നാണ് സർവീസ് സെന്ററുകാർ പറയുന്നത്. അപ്പൊ ഇൻഷുറൻസുകാരെന്റെ ഇത് ക്ലെയിം റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാന് അറിയാം, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും മറ്റും ചോദിക്കുമ്പോൾ പോലും അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഞാൻ നിലവിൽ ഓംബുഡ്സ്മാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, പക്ഷെ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ഓംബുഡ്സ്മാനിലെ രജിസ്ട്രേഷനും അത് കംപ്ലീറ്റും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. വണ്ടിയും ഇല്ല,
1: സാറ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണ് കാര്യം. ഒരു കംപ്ലൈന്റ് സാറിനുണ്ട്, സാറിന് അതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ സാറ് കംപ്ലൈന്റ് ഓൺലൈൻ ആയിട്ടാണോ നോക്കുന്നത്? എറണാകുളത്ത് ഓംബുഡ്സ്മാൻ ഓഫീസുണ്ട്, സാറിന് ഡയറക്റ്റ് അവിടെ ചെല്ലാവുന്നതാണ്, കംപ്ലൈന്റ് അങ്ങനെ ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇനി സാറ് പറഞ്ഞ ഇഷ്യൂ, ഇപ്പം സാറ് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററിയുടെ കാര്യം പറയാം. ഇപ്പം ബാറ്ററി ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊട്ടക്ട് ആഡ് ഓൺ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് കവറേജ് കിട്ടുക. ഇപ്പം സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് സാറിന് അഡിക്വേറ്റ് കവറേജസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈവൻ ബാറ്ററി കവേർഡ് ആയിരുന്നു. അവർ റിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ പൂനെയിലോട്ട് ആദ്യം വിടുകയും റിപ്പയർ ചെയ്ത് വന്നു. ഓക്കെ, ഇതെല്ലാം കവേർഡ് ആണ് പൊതുവേ, ഇതിൽ അങ്ങനെ ഒരു തർക്കത്തിൻ്റെ കാര്യമില്ല. പിന്നെ 8,00,000 സാറിന്റെ IDV വാല്യൂ 7,00,000 ആണെന്നാണോ പറഞ്ഞത്?
4: 720,000 രൂപയാണ് എന്റെ IDV
1: വാല്യൂ. പക്ഷെ ഇപ്പം അവര് പുതുക്കി തന്ന എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സാർ ബില്ലാണോ ഉദ്ദേശിച്ചത്? 6,00,000 ചിലവനത്തിന്റെ ഒരു ബില്ല്,
4: എസ്റ്റിമേറ്റ്
1: തന്നെയാണ്. എസ്റ്റിമേറ്റ്
4: ചെയ്തിട്ടുള്ളൂ.
1: പിന്നെ എന്ത് ഡാമേജ് ആണ് സാർ അതിൽ പറ്റിയിട്ടുള്ളത്? സെൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു,
4: അതെല്ലാം അതിലെല്ലാം വാട്ടർ ഇതുള്ളത് കൊണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം എന്നാണ് സർവീസ് സെന്റർ പറയുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 20 hours വെള്ളത്തിൽ
1: മുങ്ങിക്കിടന്നു. ഓക്കെ സാർ, അപ്പം ഈ ആഡ് ഓൺ കവർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ സാറിന് അതിനുള്ള പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടേണ്ടതാണ്.
4: നമ്മള് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലും അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്ന് അവരെ പറഞ്ഞില്ല. കാരണം എന്റെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം നാച്ചുറൽ കലാമിറ്റീസ് കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരുന്നു എന്റേത്. അപ്പൊ എന്റെ വണ്ടി ഇതൊരു നാച്ചുറൽ കലാമിറ്റി ആയതുകൊണ്ട് അവര് അങ്ങനെ ഒരു കവറേജ് ഇല്ല എന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഓൾമോസ്റ്റ് 9 കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന, അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മാസമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല.
1: അതായത് സർ, നമ്മളിപ്പോ ഒരു ഇപ്പം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് സാറിൻ്റെ, ഇപ്പം ഇതേപോലെ ഇതൊരു ഡീസൽ വാഹനമായിരുന്നു നമുക്ക് വിചാരിക്കാം, ഇങ്ങനെ മുങ്ങിക്കിടക്കുകയും മുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ് കവേർഡാണ്. ഓക്കെ, എന്നാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഈ പറഞ്ഞതുപോലെ ഫ്ലഡോ അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്തൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോഴൊക്കെ പൊതുവേ നമുക്ക് ഈ ആഡ് ഓൺ കവർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ.

0: ഇത് ഓരോ കമ്പനി ടു കമ്പനി ഇത് വേരി ചെയ്യും. ഇപ്പം എല്ലാ കമ്പനിയിലും ഒരേപോലെ ആയിരിക്കണമല്ലോ. എന്നിരുന്നാലും കവേർഡ് ആണ്, റിപ്പയർ കവേർഡ് ആണ്, പ്രൊവൈഡഡ് ഈ ആഡോൺ കവർ ഉണ്ടെങ്കിൽ അതൊക്കെ കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻ, ഇതിപ്പം വർക്ക്ഷോപ്പിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി സാറിന് ലെറ്റർ എന്തെങ്കിലും തന്നായിരുന്നോ സാറിൻ്റെ ക്ലെയിം റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്?
1: ഇല്ല, അവരെനിക്ക് ഒരു രണ്ടാഴ്ച മുന്നേ ഒരു മെയിൽ അയച്ചിട്ട് ഞങ്ങളുടെ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്യും, ക്ലോസ് എന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. ഞാൻ ആ മെയിലിന് അപ്പൊ തന്നെ
0: സാറിന്റെ ഇൻഷുറൻസ് സർവേ
1: ഇങ്ങനെ ഒരു
0: പറഞ്ഞോളൂ സാർ,
1: പറഞ്ഞോളൂ സാർ.
0: അപ്പൊ
1: ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ തിരിച്ച് മെയിൽ അയച്ചു, ഇല്ല ഇത് ഓൾറെഡി നിങ്ങൾ റിജക്ട് ചെയ്ത കേസാണ്, അപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മാത്രം മാറ്റിവെക്കാൻ എനിക്ക് താല്പര്യമില്ല, സർവീസ് സെന്റർ 100% സേഫാണെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വണ്ടി ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്, ഓംബഡ്സ്മാന്റെ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അതൊരു നല്ലൊരു നീക്കമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്കൊരു റിപ്ലൈയും കൊടുത്തു, അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം യാതൊരു ഇൻഡിമേഷനും വന്നിട്ടില്ല.
0: ഓക്കെ, ഇപ്പൊ സാറിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം സാറിന്റെ കേസ് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളടുത്ത് നമുക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ, ഓംബുഡ്സ്മാനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കംപ്ലയിൻറ്റ്സ് പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രിവൻസ് പോർട്ടലും മെക്കാനിസവും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതിനെ കൊടുക്കുകയും ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയും അതിലും സാറ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓംബുഡ്സ്മാനിലോ തുടർന്ന് കൺസ്യൂമർ ഫോറത്തിലോ കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ അതും കൂടെ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
1: അല്ല, ഞാൻ ആക്ച്വലി നമ്മുടെ ഓംബുഡ്സ്മാനിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കംപ്ലൈന്റ് റൈസ് ചെയ്തിട്ടുണ്ടോ, റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അതിൽ തൃപ്തികരമെങ്കിൽ മാത്രം ഓംബുഡ്സ്മാൻ റിജക്ട് ചെയ്യാൻ അവരുടെ ഹോംപേജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അവരുടെ ഗ്രീവൻസ് എല്ലാം അയച്ചു, അയച്ചപ്പോൾ അവരെനിക്ക് എന്നോട് ടൈം ചോദിച്ചു ഒരാഴ്ച കൊണ്ട് പറയാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, എൻ്റെത് ക്യാഷ് ലെസ് ക്ലെയിം അല്ല, എൻ്റെത് നോർമൽ ക്ലെയിം ആണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുതുക്കിയ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്യാഷ് ലെസ് ആക്കി തരാം എന്ന് പറഞ്ഞൊരു ഓഫർ എനിക്ക് തന്നു. പക്ഷെ ഞാനത് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട, അത് എനിക്ക് അങ്ങനെ ഒരു ഓഫറിന്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ സർവീസ് സെന്റർ തരുന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ട് അപ്രൂവലാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ ലോസിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ 70% അല്ലെങ്കിൽ 80% ആണ് ത്രെഷോൾഡ് എങ്കിൽ 85 അല്ലെങ്കിൽ 90% വാല്യൂ വരുന്നതിൽ നമുക്ക് ആ 90% പേ ചെയ്ത് അവർ ശരിയാക്കുമോ, അതോ അങ്ങനെയുള്ള കേസിൽ 100% ടോട്ടൽ ലോസിലേക്ക് തന്നെ പോകുമോ, അത്
0: ഇൻഷുറൻസുകാരുടെ കോൾ ആണ്. അതായത് സർ, നമ്മളുടെ എസ്റ്റിമേറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രാഥമിക ഡോക്യുമെന്റ് മാത്രമാണ്. അപ്പം എസ്റ്റിമേറ്റ് ഓഫ് ലോസ് സാർ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു സർവേയറിനെ വിടുന്നു. സർവേയർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സ്റ്റാഫ് അല്ല, പകരം IRDA ബാങ്കുകൾക്ക് RBI ഉള്ളതുപോലെ IRDA ആയി ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണ് സർവേയർ എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹം വന്ന് ഈ എസ്റ്റിമേറ്റും സാറിന്റെ പോളിസിയും നോക്കി, ഇപ്പൊ ഡിപ്രീസിയേഷൻ ഉള്ള പോളിസി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പോളിസി പ്രകാരം ആഡ് ഓൺ കവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നോക്കി ഒരു കാൽക്കുലേഷൻ, ഒരു അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ആ അസസ്മെന്റ് സാറിന്റെ IDB വാല്യൂവിന്റെ 75% കൂടുതലാണെങ്കിലാണ് ആ വണ്ടി നമ്മൾ കൺസ്ട്രക്റ്റീവ് ടോട്ടൽ ലോസ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കമ്പനി അതനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നത്. 75% താഴെയാണ് ഈ കാൽക്കുലേഷൻ, ഈ അസസ്മെന്റ് ഓഫ് ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്നും ഒരു റിപ്പയർ ലോസ് ആയിരിക്കും. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞതിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, അതായത് ക്യാഷ്ലെസ് ഓഫർ ചെയ്തു എന്ന് അവർ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആ ക്ലെയിം പേ ചെയ്യാൻ റെഡി ആണെന്നാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു റിജക്ഷന്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ.
1: ഫസ്റ്റ് അതായത് അവര് പറയുന്നത് ആദ്യം തന്ന എസ്റ്റിമേറ്റേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ, സെക്കൻഡ് ബാറ്ററി ശരിയാക്കി വന്നതിന് ശേഷം പുതുക്കിയ എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ അത് അപ്രൂവ് ചെയ്യില്ലെന്ന് അവർ പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് പല സാധനങ്ങളും മാറാൻ പറ്റില്ല. 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അതിനകത്തുള്ളൂ. നമുക്കിപ്പോ ഓൾമോസ്റ്റ് വേണ്ടത് 4,70,000 രൂപയോളം ആണ് പുതുക്കിയ എസ്റ്റിമേറ്റ് വരുന്നത്.
0: ഇത് ഒരു എനിക്ക് തോന്നുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിരിക്കാം എന്നാണ് തോന്നുന്നത് സാർ. എന്തായാലും അത് ഓംബുഡ്സ്മാനിൽ
1: ആക്ച്വലി സർവീസ് സെന്ററുകാര് വളരെ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മെയിലില് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് പുതിയ ഫുൾ അതായത് ഒരു ഒരു ഓൾമോസ്റ്റ് റിയൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, അതായത് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ബാറ്ററി തിരിച്ചു വന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷമേ തരാൻ പറ്റുള്ളൂ എന്ന് അവരുടെ സർവീസ് സെന്ററിൽ നിന്നുള്ള മെയിൽ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ട്.

0: അവരത് അപ്രൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് എനിക്ക് വേറൊരു ഇപ്പം ഇപ്പൊ സാറിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ വന്നൊരു സംശയമാണ്. അതായത് സാറിപ്പോ പറഞ്ഞ ടോട്ടൽ ലോസ് ക്രൈറ്റീരിയയില് നമ്മുടെ സി ടി എല്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 75% ഓഫ് ദി ഐ ഡി വാല്യൂ എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണോ ആ 75% വരുന്നത്?
1: തീർച്ചയായും
0: ഞാൻ ചോദിക്കാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ വാല്യൂ 7.2 lakh ആണ്. അതിൽ 7 lakh രൂപയ്ക്ക് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഡിപ്രിസിയേഷൻ 50% ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്താൽ 3.5 lakh രൂപയാവുള്ളൂ.
1: അപ്പൊ
0: ടെക്നിക്കലി എന്റെ വണ്ടി ടോട്ടൽ ലോസ് ആവണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 14 lakh എസ്റ്റിമേറ്റ് വേണം. നമുക്ക് ഒരിക്കലും 8 lakh രൂപ വണ്ടിയിൽ 14 lakh രൂപ എസ്റ്റിമേറ്റ് വരില്ലല്ലോ. അതാണ് എന്റെ മറ്റൊരു സംശയം.
1: അങ്ങനെയല്ല സാർ, സാറിൻ്റെ 7.2 lakh ആണ് IDB വാല്യൂ. ആ 7.2 75% വാല്യൂ സർവേർ അസസ് ചെയ്ത ലോസ് കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ ടോട്ടൽ ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എല്ലാ പാർട്സിനും 50% അല്ല. ഇപ്പം മെറ്റാലിക് പാർട്സ് ഇപ്പം 3 വർഷമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 25% മാത്രമേ ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തുള്ളൂ. 75% സാറിന് ആ അസസ് ചെയ്യും സർവേർ. ഇപ്പോൾ പ്ലാസ്റ്റിക് നൈലോൺ റബ്ബർ പാർട്സിനാണ് ഈ 50% ഡിപ്രീസിയേഷൻ വരുന്നത്. ഇനി ലേബർ ചാർജ് നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ ബില്ല് അത് ആസ് പെർ നമ്മുടെ ഡീലർ റേറ്റ്സ് ഐ മീൻ OEM റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് 100% കിട്ടും സർവേർ അപ്രൂവ്ഡ് എമൗണ്ട് ആണെങ്കിൽ. പെയിൻറ്റിങ് ചാർജിൽ ഡിപ്രീസിയേഷൻ 12.5% മാത്രമാണുള്ളത് ഒരു സാധാ പോളിസിയിൽ. ഇപ്പം ആഡ് ഓൺ കവർ ഡിപ്രീസിയേഷൻ വേവർ 0 depreciation എടുക്കുവാണെങ്കിൽ സാറിന് ഈ ഡിപ്രീസിയേഷനും വരില്ല. അപ്പം ഈ അസസ്ഡ് ലോസ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എക്സസ് കുറച്ചിട്ടും സാൽവേജ് കുറച്ചിട്ടും ഒക്കെ ഉള്ളതായിരിക്കും വരുന്നത് കേട്ടോ.
2: ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ആകാശവാണിയിലേക്ക് വിളിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു ക്ലെയിം സൈറ്റിലാണ്. അപ്പോൾ ഒരു എൻഡ് ടു എൻഡ് ഒരു ക്ലെയിം പ്രോസസ്സിനെ നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് നടന്നു, ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ?
1: തീർച്ചയായും. അതായത് നമുക്കിപ്പോൾ ഒരു അപകടം, നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഒരു എക്സാമ്പിളിനെ കുറിച്ച് പറയാം.
2: ശരി.
1: അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം പാസഞ്ചേഴ്സും എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ വണ്ടിയും മറ്റു വണ്ടിയുടെയും ഫോട്ടോസ് എടുക്കുക നിർബന്ധമായിട്ട്. ഇപ്പോൾ എല്ലാവരുടെയിലും ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, സമയം, അതേപോലെ മറ്റ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്.
2: ശരി.
1: രണ്ടാമതായി, ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതികളോ കംപ്ലയിൻറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമ്മൾ ഇനഫ് ഡോക്യുമെൻറ്റേഷൻ, സെൽഫായിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ ഇത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, എവിഡൻസ് കളക്ട് ചെയ്തു. രണ്ട്, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഇപ്പോൾ ഒരു റോഡിൽ നടക്കുന്ന ഇങ്ങനത്തെ മിസ്ആപ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിനെയാണ്, പോലീസിനെ അറിയിക്കുക. അവിടെ വെച്ചൊരു കോംപ്രമൈസോ ഒത്തുതീർപ്പോ ആവുകയാണെങ്കിൽ പോലീസ് അതിനൊരു GD തരുന്നതായിരിക്കും. അവിടെ എൻട്രി, GD ജനറൽ ഡയറി എൻട്രി ചെയ്യുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പ് ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇപ്പം സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ബൈ ടെലിഫോൺ നമ്മൾ അല്ലെങ്കിൽ ചെന്ന് ബൈ പേഴ്സൺ അറിയിക്കുക ഇങ്ങനെ ഒരു സംഭവം, ഒരു മിസ്ആപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്യുക എന്നുള്ള, ഇതാണ് ഒരു ക്ലെയിം ഇൻറ്റിമേഷൻ പ്രോസസ്സ്. രണ്ടാമത്, നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നമ്മളെ ഗൈഡ് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകണം, തുടർന്ന് ഒരു എസ്റ്റിമേറ്റ് ഓഫ് റിപ്പയർസ് എത്ര രൂപയാകും ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ്, ആ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പിന്നെയും സമീപിക്കുന്നു. ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ക്ലെയിം ഫോം തരുന്നു. നമ്മൾ വണ്ടിയുടെ RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ആയിട്ടുള്ള RCയും ഡ്രൈവിംഗ് ലൈസൻസും, വണ്ടി ഓടിച്ചിരുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ ലൈസൻസും കൊടുക്കുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഫോം തരുന്നു, നമ്മൾ ഫില്ല് ചെയ്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് പോളിസി കോപ്പി, നമ്മളിലുള്ള പോളിസി കോപ്പി നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് കമ്പനി ആക്ട് ചെയ്യും, ഒരു സർവേയറിനെ വിടും 72 മണിക്കൂറിനകത്ത്. കമ്പനിയെ നമ്മൾ ക്ലെയിം ഫോമും ഡോക്യുമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്ത് ഒരു ഇൻഷുറൻസ് സർവേയർ വന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. ഇതിൽ തന്നെ ഒരു ക്ലോസ് ഉള്ളതെന്ന് വെച്ചാൽ 50,000 രൂപയ്ക്ക് താഴെയാണ് എസ്റ്റിമേറ്റ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ കൺസേൺഡ് ഇൻഹൗസ് സർവേയർക്കോ വേണമെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ലൈസൻസ്ഡ് സർവേയേഴ്സ് വരണമെന്നില്ല. സർവേയർ ചെന്ന് നമ്മൾ ഐ മീൻ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെയിം ഫോമിൽ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ കോസ് ഓഫ് ലോസും വണ്ടിയിലുള്ള ഡാമേജസുമായിട്ട് കമ്പയർ ചെയ്യുകയും അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വർക്ക് തുടങ്ങാനുള്ള അപ്രൂവൽ വർക്ക്ഷോപ്പിന് കൊടുക്കുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പ് അതിനുശേഷം വർക്ക് ഇപ്പം ബമ്പർ നമ്മൾ ബാക്കിലത്തെ ബമ്പർ ബാക്കിലാണല്ലോ ഹിറ്റ് കിട്ടിയത്, ഇപ്പോൾ ബാക്ക് ബമ്പർ തുറന്നു നോക്കിയപ്പോൾ അകത്തുള്ള ഫ്ലോറിന് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പ് അതിനൊരു അഡീഷണൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും കൂടെ സർവേയറിന് കൊടുക്കുന്നു. അത് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അപ്രൂവൽ സർവേയർ എടുക്കേണ്ടി വരും. നമ്മൾ കസ്റ്റമറിന് വേണമെങ്കിലും ഇത് ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അറിയിക്കാം. അതല്ല, ഒരു ചെറിയ എമൗണ്ടാണ്, ചെറിയൊരു പാർട്ടാണ്, അതും ഇതിൽ സംഭവിച്ചത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് സർവേയർ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നു. തുടർന്ന് വണ്ടിയുടെ റിപ്പയേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, ബാക്കി ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്നു. ആ ബില്ല്, നമ്മൾ റിപ്പയർ ചെയ്തതിൻ്റെ ബില്ലും കസ്റ്റമർ പൈസ അടച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മേടിച്ച ക്യാഷ് റെസീപ്റ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുന്നതോടുകൂടി നമ്മൾ നമ്മളുടെ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു നോർമൽ ജനറൽ ക്ലെയിമിന് ഇത്രയും മതി ഡോക്യുമെൻറ്റ്സ്. ഇൻ കേസ് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോ ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും തെറ്റുകളോ കോൺട്രഡിക്ഷൻസോ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സർവേയറോ ഇൻഷുറൻസ് കമ്പനിയോ നമ്മളടുത്തൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. ആ ക്ലാരിഫിക്കേഷനും കൂടെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റ് സൈഡ്.
2: ശരി, നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ പോത്തങ്ങോട് നിന്ന് നസീർ എന്ന് പറയുന്ന ഒരാളാണ്.
2: പറയൂ നസീർ, പറയൂ, എന്താണ് ചോദിക്കാനുള്ളത്?
3: ഞാൻ ഒരു ദിവസം ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ വേറെ സ്ത്രീയുടെ വണ്ടിയിലിടിച്ച് വണ്ടിയിലിടിച്ച് ഞാൻ പോയി വീണു. അവര് വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവര് എന്നിട്ട് ആള് കൂടിയ സമയം അവര് വണ്ടിയിൽ നിന്ന് വീണ് തലയിൽ കിടന്ന് ഉരുണ്ട് മൂക്കും നെറ്റിയൊക്കെ ശകലം മുറിഞ്ഞു. അപ്പം ഞാനും കൂടി വന്ന് അവളെ കൂടിയവരുമായിട്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി കൊണ്ടുപോയി. അവര് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആയിട്ടില്ല. എന്നിട്ട് പല ആശുപത്രികളിലും കയറി ഡോക്ടർമാരെയൊക്കെ കണ്ടു, ഒരു വക്കീലിനെ സമീപിച്ചു, അവര് കേസ് കൊടുത്തു. ഞാൻ കേസിനൊന്നും പോവാനില്ല, പോവാത്ത കാരണം എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. ഞാൻ വേറെ ആളിന്റെ വണ്ടി അത്യാവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അവര് കൊണ്ടുവന്ന് ക്ലെയിമിന് ക്യാഷ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അവർക്ക് ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്ത പേപ്പർ ഇല്ല, കൈവശം ഇല്ല. അപ്പൊ വക്കീലിനെ സമീപിച്ച് വക്കീലിലാണ് ഇത് കൊടുത്തത്. ഇങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് കൊടുത്തേക്കുന്നതെന്നാണ് അറിവ്. അപ്പം എന്റെ മോൻ കൂടി വന്ന് പോയി ക്യാഷ് എഴുതിയപ്പോ എന്റെ മോൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ബാപ്പാക്ക് ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് ഒത്തുതീർക്കാൻ വേണ്ടി അവർക്ക് ചിലവിന് കാശ് കൊടുക്കാൻ മുഴുവല്ലേ ഉള്ളൂ, ചെറിയ പോറലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ അവര് വിസമ്മതിച്ചു. അപ്പൊ അതിന്റെ പൗഷ്യത്വം എന്തായിരിക്കും, എനിക്ക് അവർക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ എന്താണെന്നുള്ളതാണ്
1: സാർ. ഇതില് ഒന്നാമത്തെ കാര്യം, നമുക്ക് സാറിന് ലൈസൻസ് ഇല്ലായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത പക്ഷം നമ്മൾ റോഡിൽ ആ വാഹനം ഉപയോഗിച്ച് ഉണ്ടാവുന്ന അപകടങ്ങൾക്കൊക്കെ നമ്മളാണ് ഉത്തരവാദി. ആ വണ്ടി ഓടിച്ച, ലൈസൻസ് ഇല്ലാതെ ഓടിച്ച ആളാണ് ഉത്തരവാദി എന്നുള്ളതാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. അപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് ഇവിടെ സത്യം പറഞ്ഞ ഒരു റോളോ അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ഇതിനൊരു ബന്ധമോ ഇപ്പം ഇല്ല നിലവിൽ. ഇപ്പം സാറിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സാറിൻ്റെ വണ്ടിയിൽ ഒരു ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ സാറിന് എതിരെ കൊടുക്കുന്ന കേസിന് സാറിൻ്റെ ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ സാറിൻ്റെ കേസിൽ അതില്ലാത്ത പക്ഷം അത് കോടതി വഴി തന്നെയാണ് അതിൻ്റെ തീർപ്പും കാര്യങ്ങളും നടക്കുന്നത്.
2: വളരെ നന്ദി നസീർ, അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു. അത് കോടതിയും ഇതിനെ ബന്ധപ്പെട്ട നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ ലൈസൻസ് ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. നസീർ, താങ്ക് യു. ശരി, അപ്പോൾ നമ്മൾ ഓടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലെയിം, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം നേരത്തെ സ്പോട്ട് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും ഇത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നൊരു ടൈം ഡിലേ. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇമീഡിയറ്റ്ലി ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഈ അപകടം ഇപ്പോൾ കേരളത്തിന് പുറത്ത് വെച്ച് സംഭവിച്ചു. അപ്പോൾ അത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ഇമെയിൽ അയച്ചാൽ മതിയാകുമോ, അതോ സ്പോട്ട് ഫോട്ടോ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ജി ഡി ഇതെല്ലാം വേണ്ടി വരുമ്പോൾ നമുക്ക്?
1: ഇപ്പം നമ്മളിപ്പം ഒരു നോർമലി നമ്മളെടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ ജിയോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും അത് വാലിഡ് ആണ് നമ്മുടെ ഇൻഷുറൻസ് പോളിസി. ഇനി പുറത്തൊരു സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്, വണ്ടി നമുക്ക് പിന്നെ ആ വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിനെ സമീപിക്കുക, വണ്ടി കൊടുക്കുക, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ജി ഡിയും സ്പോട്ട് ഫോട്ടോയും നമുക്ക് ഒരു തേർഡ് പാർട്ടി, പ്രത്യേകിച്ച് ജി ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു വ്യക്തിക്കോ വ്യക്തിയുടെ വസ്തുവിനോ നമുക്ക് നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും പോലീസിൽ അറിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മളൊരു ഡോക്യുമെൻറ്റും നമുക്കാവും, രണ്ടാമത് അതാണ് അതിൻ്റെ രീതി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സ്പോട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡേറ്റും ടൈമും നമുക്കറിയാൻ പറ്റും, സ്ഥലം അറിയാൻ പറ്റും. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിനൊരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റാണ് ബേസിക്കലി. അതെങ്കിലും നമ്മൾ എടുത്തു. പിന്നെ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ നമ്മൾ നമ്മളെ ഫാമിലിയായിട്ട് രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി, വണ്ടി അനങ്ങുന്ന കണ്ടീഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലി സേഫ് ആക്കാനേ നോക്കുള്ളൂ. അപ്പം അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി അറിയിക്കാം. ഇൻഷുറൻസ് കമ്പനി നിങ്ങളടുത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുതകൾ പറയാം. കഴിയുന്നതും നമ്മൾ ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് കളക്ട് ചെയ്യാൻ നോക്കുക, സ്പോട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, പോലീസിൽ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
2: ശരി, ഇപ്പോൾ നേരത്തെ വന്ന കോളിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓക്സിജൻ, ഇപ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ല, ഇതൊരു നിയമലംഘനമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നടക്കുന്ന അപകടങ്ങൾക്ക് നമുക്ക് ഈ ക്ലെയിം റിജക്ഷന് സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു വെഹിക്കിളിന് മാത്രമാണ് ഇത് ബാധകമാകുന്നത്, അങ്ങനെയാണോ?
1: അങ്ങനെ പറയുന്നതാണ് ശരി. പിന്നെ എന്തെങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് ക്ലെയിം അങ്ങനെ അങ്ങ് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും മോട്ടോർ വാഹന നിയമം പറയുന്നതനുസരിച്ചുള്ള ഒരു ഉപയോഗം പൊതുനിരത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഒരു മോട്ടോർ പോളിസിയിൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുണ്ട്.
2: ശരി, നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ,
4: ഹലോ,
2: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേര് കേട്ടില്ല, ഒന്നുകൂടി പറയാമോ പേര്?
4: ഭാർഗവൻ.
2: ആ പറയൂ സർ, എന്താണ് അറിയേണ്ടത്?
4: എനിക്ക് കുറിച്ച് ടൂ വീലർ ഉണ്ട്, അതിന് തേർഡ് പാർട്ടി ഇൻഷുർ ഉണ്ട്. ഈ സി പി ഐ ഇൻഷുറൻസ് ബാധകമാണ്?
1: സി പി ഐ അതാണോ സാർ ഉദ്ദേശിച്ചത്?
4: അതെ അതെ.
1: സാറിന് തേർഡ്
4: പാർട്ടി ഇൻഷുറൻസ് ആണുള്ളത്?
1: സാറേ, പൊതുവേ നമ്മളെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ സാറിന് ഒരു സി പി ഐ കവറും കൂടെ ഒരു 90% അതിൽ കൂടെ തന്നെ നമ്മൾ എടുക്കാറുണ്ട്. എല്ലാവരും
4: എടുക്കാറുണ്ട്.
1: സാറിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് വായിച്ച് നോക്കിയാൽ അതിൽ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ സാറിന് ഒരു സി പി ഐ കവർ മാത്രമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്, സാറിന് ലൈസൻസും ഉണ്ടെങ്കിൽ. ഓക്കെ,
2: നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമുക്കുള്ളൊരു ലേണേഴ്സ് ലൈസൻസ് ആളുകൾ എടുക്കുമല്ലോ.
1: അതെ.
2: അപ്പോൾ ലേണേഴ്സ് ലൈസൻസിനും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിൻ്റെ നിയമം പാലിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിൽ
1: തീർച്ചയായിട്ടും നമുക്കതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതാണ്. അതായത് ഒരു പെർമനൻ്റ് ലൈസൻസ് ഹോൾഡറൊപ്പം ഉണ്ടാവണം, ഒരു എൽ ബോർഡ് ഒട്ടിക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ. അത് പാലിച്ചുള്ള ഒരു ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതാണ് അതിന്.
2: ശരി, അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളൊരു വണ്ടി, ഇപ്പോൾ വണ്ടി നമ്മൾ ഒരു പക്ഷേ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നു, അപ്പോൾ ഒരു പക്ഷേ ആ ആർ സി ഓണറിൻ്റെ പേര് മാറ്റുക, അങ്ങനെയാണെങ്കിൽ പോളിസിയും പഴയ ആളുടെ പേരിലായിരിക്കുന്നു. അപ്പോൾ അതും ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ടോ? അത് അതാ അങ്ങനെ എങ്ങനെയാണ് അത് വർക്കാവുന്നത്?
1: അതായത് നമ്മളിപ്പം വാഹനം വേറൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ വാങ്ങിക്കുന്ന ദിവസം തൊട്ട് തന്നെ നമ്മുടെ തേർഡ് പാർട്ടി പോളിസി ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ് വെപ്പ്. അപ്പം തേർഡ് പാർട്ടി ലയബിലിറ്റീസ് കവേർഡാണ്. പക്ഷേ വണ്ടിയുടെ ഓൺ ഡാമേജ് കവറേജ്, നമ്മൾ വണ്ടി വാങ്ങിച്ചു 14 ദിവസം വരെ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രേസ്

0: കിരീടം നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും നാളെ പുതിയ ഓണറിന് അതിൻ്റെ കവറേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ 14 ദിവസത്തിനകത്ത് വണ്ടി മേടിച്ച് നമ്മൾ പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു വസ്തുത. അത് മാത്രമല്ല, 14 ദിവസത്തിന് ശേഷമാണ് പേര് മാറാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എന്തായാലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തും തരത്തുള്ളൂ.
1: ശരി, നമുക്ക് മറ്റൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: സാർ, ഞാൻ കരുണാകുളം ശ്രീരേഖയാണ്.
1: ശ്രീരേഖ പറയൂ, എന്താണ് അറിയാനുള്ളത്?
2: എന്റെ ഹസ്ബൻഡ് 2015 വീഗോ എന്ന് പറഞ്ഞ ഒരു വണ്ടി
0: എടുത്തിട്ടുണ്ടായിരുന്നു.
2: അപ്പൊ ആ വണ്ടിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം.
0: അതെ, തീർച്ചയായിട്ടും.
2: 2015 15 വർഷം കഴിഞ്ഞല്ലോ സാർ.
0: അതെ.
2: അപ്പൊ ഇനി നമുക്ക് തുടർന്ന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ, അതോ എന്താണ് അതിന്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും.
0: ഇത് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് ബന്ധമുള്ള ഒരു ചോദ്യമല്ല, എന്നിരുന്നാലും മാഡത്തിന്റെ സംശയം എനിക്ക് തോന്നുന്നു 15 വർഷം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. അത് മാഡം, അത് RTO കൺസേൺഡ് RTOനെയാണ് സമീപിക്കേണ്ടത്. RTO ആണ് അതിന് ലൈസൻസ് പുതുക്കി, ഐ മീൻ രജിസ്ട്രേഷൻ പുതുക്കി തരുന്നത്, അല്ലെങ്കിൽ തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ മാഡം അടുത്തുള്ള RTO ഓഫീസിനെയാണ്
2: ബന്ധപ്പെടേണ്ടത്.
0: വെൽക്കം മാഡം.
1: ശരി, നമുക്ക് നമ്മൾ ക്ലെയിമുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വണ്ടി ട്രാൻസ്ഫറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഞാൻ എന്തിന് ക്ലെയിം ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലെയിം ചെയ്യണോ, അതൊരു വലിയൊരു ആക്സിഡൻ്റ് വന്നാൽ ക്ലെയിം ചെയ്യണം, ഇതെൻ്റെ മറ്റ് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുമോ? അപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഒരുപാട് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു തംബ് റൂൾ ഉണ്ടോ? അതായത് ക്ലെയിം ചെയ്യാം, ചെയ്യാതിരിക്കാം, അതോ അത് ആളുകളുടെ ഇഷ്ടത്തിന് വിടുകയാണോ നമ്മൾ ചെയ്യുന്നത്?
0: ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു പോളിസി ഹോൾഡറിൻ്റെ റൈറ്റാണ് അദ്ദേഹത്തിനൊരു നാശനഷ്ടം ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്യുക എന്നുള്ളത്. പിന്നെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദൂഷ്യ വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, ഓഫ്കോഴ്സ് നമ്മുടെ നോ ക്ലെയിം ബോണസ് നമുക്ക് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നോ ക്ലെയിം ബോണസ് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ കിട്ടുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷം 20% ഡിസ്കൗണ്ട് കിട്ടും, ആ വർഷവും ക്ലെയിം ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വർഷം 25% ഡിസ്കൗണ്ട് കിട്ടുന്നു. അതങ്ങനെ കൂടിക്കൂടി 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമത്, നമുക്ക് ആഡ് ഓൺ കവേഴ്സ് പലതും കിട്ടണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ്, ചില കമ്പനീസ് കണ്ടീഷൻസ് വെക്കുന്നത് നോ ക്ലെയിം ബോണസ് ഉള്ളവർക്ക് മാത്രമേ ആഡ് ഓൺ കവേഴ്സ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. കൂടുതൽ ക്ലെയിംസ് വരുന്നതോ കൂടുതൽ എമൗണ്ട് വരുന്നതോ ഒക്കെ ഒരു ഇതായിട്ട് വരാം. ഇത് ഒരിക്കലും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ കുറയും കിട്ടില്ല എന്നല്ല, പക്ഷേ അങ്ങനെ വരാം, ഡിപ്പെൻസ്.
1: നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളർ, ഹലോ ഹലോ
3: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ,
1: പറയൂ, പേര് പറയൂ.
3: രാജീവ്.
1: രാജീവ്, രാജീവ് ചോദിച്ചോളൂ.
3: ആ, എനിക്കൊരു സംശയമുള്ളു. നമ്മുടെ വണ്ടി, നമ്മളെ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി പേപ്പറെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായി.
0: എന്ത് വാഹനമാണ് സാർ?
3: ഓട്ടോയാണ്.
0: ഓട്ടോയാണ്. ഏത് കൊമേർഷ്യൽ വാഹനമാണെങ്കിലും സാർ, അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. വേറെന്തെങ്കിലും? ഓക്കെ സാർ.
1: ശരി, നമ്മൾ ആദ്യത്തെ വന്ന ഒരു കോളില് അദ്ദേഹം പറഞ്ഞതായിരുന്നു ഈ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെന്റും കോമ്പൻസേഷൻ മെത്തേഡും നമ്മൾ സംസാരിച്ചിരുന്നു, അതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയാം.
0: ഇപ്പം നമുക്ക് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീഇംബേഴ്സ്മെൻറ്റ് ഇൻഡെമ്നിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അത് ചിലപ്പം അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചു, സർവേയർ വന്നു, അപ്രൂവൽസ് തന്നു, ഒരു റിപ്പയർ കംപ്ലീറ്റ് ചെയ്തു, ആ ബിൽസ് ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു റീഇംബേഴ്സ്മെൻറ്റ് ആയിട്ട് അത് കിട്ടും. അതല്ല,

0: ഇപ്പം നമുക്ക് അപ്പം റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അദ്ദേഹം രൊക്കം പൈസ ഫുള്ളായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കണം, എന്നിട്ടാണ് ഒരു റീഇംബേഴ്സ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ബാക്കി ബാലൻസ് പൈസ മാത്രം അറേഞ്ച് ചെയ്താൽ മതി ഒരു കസ്റ്റമർ. അപ്പം അങ്ങനെ ഒരു ഗുണം ക്യാഷ്ലെസ് ക്ലെയിംസിന് കിട്ടും.
1: ശരി, അപ്പോൾ എനിക്ക് ഹലോ മറ്റൊരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ
2: ഹലോ, നമസ്കാരം. ഞാൻ നാരായണൻ ആകാശയിരുന്നു.
1: പറയൂ നാരായണൻ, എന്താണ് അറിയേണ്ടത്?
2: പിന്നെ ഇൻഷുറൻസ് ഈ വണ്ടികളെ ഇടിച്ചു തെറിച്ചിട്ട് നിർത്താതെ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ക്ലെയിം കിട്ടാനൊക്കെയുള്ള സാധ്യത ഉണ്ടോന്ന് അറിയാൻ വേണ്ടി.
0: അങ്ങനെ നമുക്ക് കണിശമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഓരോ കേസ് ടു കേസും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നോക്കി. ഇപ്പം മനഃപൂർവ്വമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതല്ല, ഇതൊരു അപകടം. ഇപ്പം ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നടന്നൊരു ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നു, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് കൺട്രോൾ തെറ്റി ആക്സിഡൻ്റ് പറ്റി, പല വാഹനങ്ങൾക്കും ഡാമേജ് പറ്റി, അതൊക്കെ ഓക്കെയാണ്. അതല്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ വണ്ടീനെയോ വേറൊരാളെയോ ഒക്കെ അപകടത്തിൽ പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് കിട്ടാതെ വരുന്നത്.
2: അല്ല, നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ വണ്ടീനെ വേറൊരാൾ ഇടിച്ചു നിർത്താതെ പോയാലാണ് ഞാൻ ചോദിക്കുന്നത്.
0: നമ്മളത് പോലീസിനെ അറിയിച്ച് നമ്മൾ ആ അന്വേഷണത്തിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം സാർ. അത് പോലീസ് അന്വേഷിച്ച് ആ വണ്ടി കണ്ടെത്തുകയും ബാക്കി കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതാണ് അതിന്റെ രീതി. ആ, അത് സാറിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ബാക്കി നടപടികളും സ്വീകരിക്കും. അതേ പറ്റുള്ളൂ, നമ്മൾ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ഇൻഷുറൻസ് കമ്പനിയെ നമുക്ക് അറിയിക്കാം. സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് ശരി. അത് പോലീസിനെ അറിയിക്കണം, സാറിന്റെ ഇൻഷുറൻസ് കമ്പനിയും സാറിന് ബന്ധപ്പെടാം. അപ്പം ഇൻഷുറൻസ് കമ്പനിയും അത് വെരിഫൈ ചെയ്തിട്ട് അതിന്റെ ഫാക്ട്സ് നോക്കി സാറിന് അത് തരേണ്ട ഒരു കാര്യമാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും തരും. അപ്പം സാറ് രണ്ട് ആൾക്കാരെയും ഇൻഷുറൻസ് കമ്പനിയെയും പോലീസിനെയും സമീപിക്കുക, സാറിന് അതിന്റെ ബാക്കി ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ,
1: വളരെ നന്ദി. ഞാൻ എനിക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ഈ ഒരുപാട് കാലമായി മേഖലയിലുള്ളതാണല്ലോ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ വാഹന ഉടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക?
0: ഇപ്പം നമ്മൾ എന്തൊക്കെ കവറേജുകൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരാൾ ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് മിസ് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുൾ കവറേജ് ഉള്ളൊരു ഇൻഷുറൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നു, കമ്പനി ഒരു ഫുൾ കവറേജ് ഉള്ള ഇൻഷുറൻസും അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാൽ ഒരു ക്ലെയിം വരുമ്പോൾ ചിലപ്പോൾ പകുതി പൈസയോ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു, കൊടുത്ത ബില്ലിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയില്ല എന്നുള്ള കംപ്ലയിൻസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു ബേസിക് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി കമ്പോണൻ്റ് ഉണ്ട്, സി പി എ കമ്പോണൻ്റ് ഉണ്ട്, ഹോം ഡാമേജ് കമ്പോണൻ്റും ഉണ്ട്. ഹോം ഡാമേജ് കമ്പോണൻറ്റിൽ 10 തരത്തിലുള്ള ലോസസ് നമ്മൾ കവർ ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നു, രജിസ്ട്രേഷനുള്ളൊരു വണ്ടി റോഡ് പൊതുനിരത്തിൽ പോകുന്നു, ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പൊതുനിരത്തിൽ സംഭവിക്കുന്ന ആക്സിഡൻ്റ് ഒക്കെ നമുക്ക് കവേർഡാണ്. പക്ഷേ ഇതിന് കുറച്ച് ഡിപ്രീസിയേഷൻ കണ്ടീഷൻസ് എക്സ്ക്ലൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് നമുക്ക് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതും, പിന്നെ ഏതൊക്കെ ആഡ് ഓൺ കവേഴ്സ് എടുത്താലാണ് നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്നു എന്നുള്ളതുമാണ് നമ്മൾ പിന്നെ നോക്കേണ്ട ഒരു കാര്യം.
1: നമുക്ക് മറ്റൊരു കോളുണ്ട്. ഹലോ,
3: ഹലോ,
1: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ കൊല്ലത്ത് നിന്ന് കിഷോർ ആണ് സംസാരിക്കുന്നത്.
1: പറയൂ കിഷോർ, എന്താണ് അറിയാനുള്ളത്?
3: എന്റെ ഒരു കാറ് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആക്സിഡന്റ് ആയിട്ട് റൂഫ് പൊളിഞ്ഞു വീണു, റൂഫിന്റെ പ്ലാസ്റ്ററിങ് കാറിന്റെ മേടിക്കൂടെ പൊളിഞ്ഞു വീണു പോർച്ചിന്റെ. അപ്പോൾ അത് ക്ലെയിം ചെയ്തു, എനിക്ക് ക്ലെയിം കിട്ടി. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പുതിയത് റിന്യൂവൽ ചെയ്തത് പോളിസി.
0: ഓക്കെ,
3: അപ്പോൾ നോ ക്ലെയിം ബോണസ് അതിലെനിക്ക് കിട്ടിയില്ല.
0: അതെ.
3: ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വർഷം എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നോ ക്ലെയിം ബോണസ്?
0: സാറിൻ്റെ ഇപ്പം ഈ നടന്ന ആക്സിഡൻറ്റ് നടന്ന സമയത്തൊരു പോളിസി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ സാറിന് നോ ക്ലെയിം ബോണസ് കിട്ടിയില്ല അല്ലേ? ചെയ്തതുകൊണ്ട് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 365 ദിവസം അല്ലെങ്കിൽ 12 മാസത്തെ പോളിസി വേളയിൽ സാർ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത വർഷം സാറിന് നോ ക്ലെയിം ബോണസ് 20% കിട്ടും.

0: ക്ലെയിം ബോണസ്, അതൊരു 50% ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50% സാർ കുറച്ച് പൈസ, അതായത് കിട്ടിയ ഡിസ്കൗണ്ടിൻ്റെ പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് സാർ അടയ്ക്കുന്നു, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതായത് 3 വർഷത്തിനകത്ത് സാർ വേറൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അതിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
1: തരും.
0: നമ്മളതിന്റെ ബാക്കി പൈസ തിരിച്ചടയ്ക്കണം. 12 മാസത്തേക്ക് നമ്മൾക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കൂ. ഇപ്പൊ 10 മാസം ആയിരുന്നുണ്ടെങ്കിൽ ആ 2 മാസത്തെ പ്രീമിയം നമ്മൾ തിരിച്ചടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക. അതാണ്. ഓക്കെ സർ.
2: മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ ഒരു പുതുതായി ഒരാൾ വാഹനം മേടിക്കുന്നു, അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ ഷോറൂമിൽ തന്നെ അതിനൊരു ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത്. അവർക്കപ്പോൾ ഷോറൂം, ചിലപ്പോൾ ഷോറൂമിന് പ്രിഫർ ചെയ്തിട്ടുള്ള അവർക്ക് ഒരു എഗ്രിമെൻ്റ് ഉള്ള ഒരാളുടെ ഇതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അത്തരം നിർബന്ധങ്ങൾ ഉണ്ടോ, അതോ എനിക്കിഷ്ടമുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാമോ?
0: അത് പൂർണ്ണമായും ഒരു കസ്റ്റമർ, വണ്ടി വാങ്ങിക്കുന്ന ആളുടെ ചോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണോ അതോ പുറത്ത് നമ്മൾക്ക് അറിയാവുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എടുക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടേണ്ട അഡിക്വേറ്റ് സപ്പോർട്ട് നമുക്ക് എല്ലാത്തിലും IRDA എൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തരണമെന്നുള്ള സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, ലാസ്റ്റ് കോളാണ്. ഹലോ. ഹലോ. പെട്ടെന്ന് ചോദിച്ചോളൂ, നമുക്ക് സമയം തീരാറായി. എന്താണ് അനിൽകുമാർ?
3: കലാമിറ്റീസിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴേ, അതിനകത്ത് ഇപ്പൊ ഈ ആനകൾ നിരന്തരമായിട്ട് ബൈക്കുകള് കാറുകളൊക്കെ മറിക്കുന്നുണ്ട്, അതിനൊക്കെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും. അതിപ്പോൾ ഒരു പൊതുനിരത്തിൽ നമ്മളെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം നമ്മൾ റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോകുന്നു അല്ലേ, ഇപ്പം ചില ട്രിപ്പൊക്കെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമല്ലോ കാടിന്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഈ സംഭവിക്കുന്ന ഡാമേജസ്, നമ്മളിപ്പം ആന നിൽക്കുന്നതിൻ്റെ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ബട്ട് നമ്മൾ റോഡിൽ കൂടെ ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു നമ്മൾ നമ്മളുടെ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള കവറേജ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആന ചവിട്ടുന്ന പോലത്തെ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് സംഭവിക്കുമ്പോൾ അതും നമ്മൾ പോലീസിൽ അറിയിക്കണം, ഒരു GD എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്.
3: പിന്നെ ഒരു കാര്യമൊക്കെ സാറേ, മറ്റൊരാളിന്റെ പേരിലുള്ള ഒരു വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോ അതിന് ഇൻഷുറൻസ് അത് ക്ലെയിം വണ്ടി ഓടിക്കുന്ന ആളിന്റെ പേരിലാണോ അതിന് കേസ് വരുന്നത് ഇൻഷുറൻസ് സംബന്ധം? അല്ലെങ്കിലും
0: സാറിന് ഇപ്പം വേറൊരാളുടെ പേരിലുള്ള വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടുകൂടി ഓടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു ആവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിന് പോകുന്നതിനോ കുഴപ്പമില്ല. സാർ വേറൊരാളുടെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു, ഒരു പ്രൈവറ്റ് കാർ വാടകയ്ക്ക് എടുത്ത് സാർ അങ്ങോട്ട് തിരിച്ച് വാടക പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ക്ലെയിമിന് പ്രശ്നം വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് കാർസ്. ഇപ്പം നമ്മൾ നമ്മുടെ സഹോദരനോ കൂട്ടുകാരനോ നമ്മൾ വണ്ടി കൊടുക്കുക, നമ്മളൊരു നമ്മൾ കൊടുക്കുവാണല്ലോ ആ ഒരു കൺസെന്റ്, നമ്മൾ പെർമിഷൻ കൊടുക്കുവാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഫോർമാലിറ്റി അല്ല.
3: അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇൻഷുറൻസ് ഉള്ള ആളുടെ വണ്ടിയുടെ ഓണറുടെ പേരിൽ നടപടി ഉണ്ടാവുമോന്ന് ചോദിക്കുകയാണ്.
0: നടപടികൾ എന്തായാലും ആ ഒരു വാഹനം എന്തെങ്കിലും ഒരു പ്രശ്നം ഐ മീൻ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോലീസ് ഒരു FIR ഇടുവാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓണറിന്റെ പേരിലും ആ ഡ്രൈവറിന്റെ പേരിലും രണ്ടുപേരുടെ പേരിലും ഇടും. അതങ്ങനെ തന്നെയാണ്.
3: അതുപോലെ ഒരു കാര്യം കൂടി, ഈ മുടങ്ങിക്കിടക്കുന്ന ഇൻഷുറൻസ് ഉള്ള വണ്ടികൾക്ക് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പഴയ ഇൻഷുറൻസ് എടുക്കാൻ സാധ്യത കൊടുക്കേണ്ടി വരുമോ?
0: പഴയ ഇൻഷുറൻസും കൂടെ കൊടുക്കണം.
2: അനിൽ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മോട്ടോർ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ചന്തു മാധവനാണ്. സ്റ്റുഡിയോയിൽ ഉള്ളത് അനീഷ്, അനുജ, ഹലോ ആകാശവാണി കേൾപ്പിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.
4: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ശ്രീ ചന്തു മാധവൻ. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് മൃദുൽ ജേക്കബ്. അണിയറയിൽ ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര, അനുജ ഭാസ്കർ, അനീഷ് പി നായർ.

സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ കാമുകര പുരുഷോത്തമൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കയ്യിൽ കർപ്പൂരദീപവുമായി വരും എന്ന് തുടങ്ങുന്നു. രചന കെ ജയകുമാർ, സംഗീതം കെ പി ഉദയഭാനു.

0: ഇതുവരെ കേട്ടത് കമുകുര പുരുഷോത്തമൻ പാടിയ ലളിതഗാനങ്ങൾ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കും. ഡോക്ടർമാർ കുറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
2: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ ചേർത്തലയിൽ രണ്ടും മാന്നാറിൽ ഒരു വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്.
1: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 2,200,000 വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും.
1: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2:00 മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88-ാം വയസ്സിലായിരുന്നു വിയോഗം. AICC, KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4:00 നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു.
0: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000 ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിന്റെ സൗമ്യമായ മറ്റൊരു മുഖം പൊതുവെ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജ സ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30-ൽ പരം ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിന്റെ 1000 ദശലക്ഷത്തിൽ 1 നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മതലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചു കൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സിടി, പെറ്റ് സിടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് CT, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18-FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ, ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിൻ്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമേ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസും തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്നറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ബൈപ്പാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിൻ്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി, ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റേ തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ലുട്ടീഷ്യം PSMA, ഗാലിയം PSMA എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ 2 മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം ഉള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ, അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, മലബാർ ക്യാൻസർ സെൻറ്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
0: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
6: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൗദി

0: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
1: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100 വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. രണ്ടാഴ്ചക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23964, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവൻ 240 രൂപ വർദ്ധിച്ച് 116880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും US വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി.

നമ്പറുകൾ ആദ്യം പറയാം. 9495964321 മറ്റൊരു നമ്പർ 9496556321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ എൻ ജെ ജോഷിലാൽ.

ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണ് നോക്കാം. ഹലോ ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആ പറഞ്ഞോളൂ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? അൻസാർ, കരുനാഗപ്പള്ളി അല്ലേ? എന്ത് ചെയ്യുന്നു അൻസാർ?
1: ഞാന് മലപ്പുറത്തായിരുന്നു. ഞാനിപ്പോ പെരുന്നാളിന്റെ അവധിക്ക് വീട്ടിൽ വന്നതാ.
0: ആ, നമ്മളെ പെരുന്നാളൊക്കെ അടുത്ത് വരികയല്ലേ. ആ, അതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ആ അതെ. ഇവിടെ മലപ്പുറത്ത് എവിടെയായിരുന്നു?
1: മലപ്പുറം പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് പോവാം.
0: ജോലിയാണോ അവിടെ?
1: പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് കട്ടിപ്പാറി എന്ന് പറയും.
0: അത് തന്നെ. അവിടെ അവിടെ ജോലി ജോലിയായിട്ട് പോയതാണോ?
1: അവിടെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന മോദിനെ.
0: അത് ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അൻസാർ?
1: വീട്ടില് അഞ്ച് പെങ്ങന്മാര്, ഞാന്, ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടികളും ആയി. പിന്നെ എന്റെ കല്യാണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയോ. കല്യാണം ഉറച്ചതാ. പിന്നെ പെട്ടെന്ന് പെണ്ണിന്റെ വീട്ടുകാർ പിന്മാറിയതാ. കല്യാണം നടക്കുമെന്നുണ്ടപ്പോഴേ.
0: ആ, അതൊക്കെ നടക്കും. അതൊക്കെ എന്റെ വഴിയേ നടക്കും. നല്ല നല്ലൊരു ബന്ധം ഉണ്ടാവും കേട്ടോ.
1: ഞങ്ങൾ സമൂഹ വിവാഹത്തിന്റെ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ഒരു പെണ്ണിനെ കിട്ടിയതായിരുന്നു മലപ്പുറത്ത് ആരൂര്.
0: പിന്നെ അത്
1: കല്യാണമല്ല, കല്യാണമല്ല നടക്കുമെന്നായപ്പോ അവര് തന്നെ പിന്മാറി.
0: പിന്മാറി അല്ലേ. ശരി ശരി ശരി.
1: പെണ്ണിനെന്തോ അയ്യാഴിക വരുന്ന പെണ്ണായിരുന്നു.
0: ഓക്കെ. അപ്പൊ ഏതായാലും അൻസാറിന് നല്ലൊരു നല്ലൊരു ബന്ധം ഇനി ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നമുക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ചന്ദ്രകിരണത്താണ് അതെ, മെഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ആ പറഞ്ഞോളൂ.
1: മുഹമ്മദ് വടക്കേ വാഴ പാലക്കാട് പത്താംബി. പിന്നെ ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക്, നാളുകളായിട്ട് ആകാശവാണി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: പാട്ട് സമർപ്പിക്കുന്നു.
1: പിന്നെ ഇഞ്ചക്കാട് ഓമന കൊട്ടാരക്കരയുള്ള. പിന്നെ അവർക്ക് എല്ലാവർക്കും, ഞാൻ പിന്നെ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും കേട്ടോ.
0: ശരി ശരി. അപ്പൊ നമുക്ക്, ഓ നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഗാനം കേൾക്കാം. ആർ കെ ദാമോദരൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മെഴിനീർ പൂക്കൾ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ
1: ഹലോ
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: എന്തോ
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഈ നമസ്കാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് ആള് ഏതാണ്ട് പിടികിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ആ
1: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മിയാ.
0: പിന്നെ നമുക്ക് ആ ഒരു നമസ്കാരത്തിലും ഹലോയിലും നമ്മുടെ ഒരു ഐഡന്റിറ്റി എങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ പതിവ് തെറ്റിക്കാതെ തന്നെ നമുക്ക് 3 മാസം കഴിഞ്ഞപ്പോ കിട്ടിയല്ലോ. അതെ അതെ അതെ അതെ അതെ. ആകാശവാണി അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും.
0: അതെ, പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയാണ്
1: പുതിയ വിശേഷം? ആദ്യമായിട്ട് തുളു സോങ് പാടിയതിന് ഇന്നലെ ഗോസ്റ്റൻ സിനിമ അവാർഡ് ലഭിച്ചു.
0: അത് ശരി, അതിന്റെ ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ.
1: താങ്ക് യു.
0: നല്ലൊരു നല്ലൊരു ബിഗ് സല്യൂട്ട്. പിന്നെ പുതിയ മലയാള സിനിമകൾ ഏതൊക്കെയാണ്?
1: പുതിയ മലയാള സിനിമ അച്യുതാവതാരം എന്നുള്ള ചിത്രത്തില് 5 ഭാഷയിൽ പാടി.
0: ഓ, വലിയ കാര്യം, നല്ല കാര്യം. അപ്പൊ നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുളു എങ്ങനെയാണ് വന്നുപെട്ടത്?
1: തുളു ഒരു നെത്തരക്കര എന്നൊരു സിനിമ, ഷിനോയ് ജോസഫ് സാറാണ് വിളിച്ചു പറഞ്ഞത്. തുളുവിൽ ആദ്യമായിട്ട് പാടണമെന്ന്. അത് വിൻസെന്റ് മാഷ് വഴിയാണ്, മ്യൂസിക് ലോഞ്ചിലെ വിൻസെന്റ് മാഷ് വഴിയാണ് ഇങ്ങനെ അവസരം വന്നത്.
0: ആ പാട്ടിന്റെ ഒരു രണ്ട് വരി പാടാമോ നമുക്ക്? നമ്മള് വലുതായി കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. തുളു
1: കർമ്മ കൊടിയടിത്ത് നലി പുണ്ടുകേ നിരലാ പരി പരിട്ടേ നടപ്പുണ്ടുകേ ബെഗറാ പനി പനിട്ട് ഭരത്തിണ്ടുകേ അവന് മത പുനരാ കലിപ്പുണ്ടുകേ ഇടിവെട്ടു സാറേ,
0: ഇടിവെട്ടുന്നു.
1: ഞാൻ പാട്ട് പറയട്ടെ?
0: ആ പാട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: തപസ്സിനി ഉണരു നീലസാരി,
0: നീലസാരി ചിത്രത്തിൽ യേശുദാസ് പാടിയത് അല്ലേ. ആ ഇടിവെട്ട്, ഇടിവെട്ട് മിന്നലുള്ളപ്പോൾ നമ്മൾ ഫോൺ അധികം ഉപയോഗിക്കരുതെന്നാണ്. നമുക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ ഈ ഒരു അവസരം. അതെ അതെ, കൊടുക്കൊണ്ട് ശരി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഈ അവസരം നമ്മൾ ഇടി കൊണ്ടുപോയി കേട്ടോ. ഈ എന്തോ പണി പാളി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി എന്നല്ലേ. പാപ്പനംകോട്ട് ലക്ഷ്മണൻ എഴുതി, വി ദക്ഷിണാമൂർത്തി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം നീലസാരി.
2: സീതാ ക്ഷണം പക്ഷ്മസു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ
1: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: പേര് പറയൂ.
2: പേര് രാധാ കുഞ്ഞിരാമൻ എന്ന് പറയും. ചെമ്മനാട്
1: കാസർഗോഡ് അല്ലേ? രാധാ കുഞ്ഞിരാമൻ
2: കുഞ്ഞിരാമൻ ഹസ്ബൻഡിന്റെ പേര്.
1: ശരി ശരി. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പൊ ഞാൻ ഒറ്റക്കില്ലു. അങ്ങനെയല്ല, എല്ലാരും ജോലിക്ക് പോയിട്ടുണ്ട്. മക്കളുണ്ട്, 3 മക്കളുണ്ട്, മരുമക്കളുണ്ട്,
1: കൊച്ചുമക്കളുണ്ട്. വീട്ടില് പാചകം എല്ലാം കഴിഞ്ഞ ഉച്ചക്കുള്ള ഭക്ഷണം ഒക്കെ റെഡിയാക്കിയോ?
2: റെഡിയാക്കി
1: അല്ലേ? കഴിച്ചോ? അത് നമുക്കിനി പാട്ട് കേട്ടോ. നമുക്കിനി പാട്ടുകൾ ഇങ്ങനെ കേൾക്കാനുള്ളതല്ലേ. പാട്ടുകൾ കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ആഹാരമൊക്കെ കഴിക്കാം അല്ലേ? അതെന്താന്നറിയോ, നമുക്കിപ്പോ ധാരാളം ശ്രോതാക്കൾ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ കൺസോളിൽ കാര്യം ഈ ഫോൺ കൺസോളിൽ കുറേ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ല, നമ്മൾ മനഃപൂർവ്വം ആരെയും നമ്മൾ അങ്ങനെ ഇട്ടതാക്കുന്നതല്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: നടൻ എന്ന സിനിമയിലെ വൈക്കം വിജയലക്ഷ്മി പാടിയ ഒറ്റയ്ക്ക് പാടുന്ന പൂവേലി.
1: വൈക്കം വിജയലക്ഷ്മി ഇപ്പൊ വിളിച്ചിട്ട് നിർത്തിയതേ ഉള്ളൂ.
2: അതെ,
1: അവിടെ ഒരു ഇടി വെട്ടി ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നത് കൊണ്ട് മാത്രം മാഡം ഒന്ന് നിർത്തിയതാണ്. വലിയ സന്തോഷം. ആ ഇപ്പൊ വിളിച്ച് നിർത്തിയ ആളിന്റെ പാട്ട് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം കേട്ടോ.
2: ഇപ്പോഴും
1: റേഡിയോ, ഇപ്പോഴും നമ്മള് രാവിലെ മുതൽ റേഡിയോ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്.
2: 5:50 ഞാൻ രാവിലെ എണീക്കുന്ന, അപ്പൊ 5:50 ആകുമ്പോ റേഡിയോ
1: കാസർഗോഡ്. എവിടാ സ്ഥലം എന്ന് പറഞ്ഞത് ഒന്നും കൂടെ പറയാമോ?
2: കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത്.
1: ചെമ്മനാട്
2: ഗ്രാമപഞ്ചായത്ത് പരവനടുക്കെന്ന് പറയും നമ്മളെ സ്ഥലം.
1: ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും
1: പ്രത്യേകിച്ച് ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല.
2: അതന്നെ, ആകാശവാണിയിലെ എല്ലാവർക്കും വിളിച്ചാ കിട്ടുന്നല്ലോ സർ. ഇതെന്തോ ഭാഗ്യം കൊണ്ട് കിട്ടി.
1: കിട്ടി, അതാണല്ലോ ഭാഗ്യം അല്ലേ. അവിടെ കാസർഗോഡ് അങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
2: ഇല്ല സർ, മഴയില്ല. അങ്ങനെ ചെറുങ്ങനെ ഉണ്ടെന്നല്ലാണ്ട്
1: പതുക്കെ പതുക്കെ വടക്കോട്ട് ഇങ്ങനെ മഴ വന്നോണ്ടിരിക്കുന്നേ ഉള്ളായിരിക്കും അല്ലേ?
2: അതന്നെ, ഇപ്പൊ നല്ല വെയിലുണ്ട്.
1: നല്ല വെയിലുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ശരി എന്നാൽ. അപ്പൊ ഇനി ഇനിയും വിളിക്കണം കേട്ടോ. ഇനി ഒരു 3 മാസം ഒക്കെ കഴിഞ്ഞിട്ട് വിളിക്കണം. ശരി എന്നാല്. അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. സുഖമായിരിക്കട്ടെ. ആശംസകൾ നേരുന്നു. പാട്ട് കേൾക്കാം. ഡോക്ടർ മധു വാസുദേവൻ എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം, ചിത്രം നടൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: താങ്ക് യു.
0: ആ
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആ
1: ഓച്ചിറ പ്രയാറിൽ നിന്നും പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
0: ആ ആ പറഞ്ഞോളൂ, സുഖമായിരിക്കുന്നോ?
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടെന്നേ ഉള്ളു. ഞാനത് കണ്ണിന് കാഴ്ച വളരെ വളരെ വളരെ മങ്ങും. ഇഞ്ചക്ഷൻ എടുക്കുകയും ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ, എന്നിട്ടും വലതില്ല. വലുതായിട്ട്
0: ചികിത്സ ചികിത്സയെല്ലാം കൃത്യമായിട്ട് നടക്കുന്നില്ലേ?
1: എല്ലാം നടക്കുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നത്.
0: ശരി.
1: പിന്നെ
0: അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് കേൾക്കേണ്ട ഗാനം ഒരു പഴയ പാട്ടാണ്. പഴയ പാട്ടാ. പിന്നെ ഒരു കൊച്ചു സ്വപ്നം എന്ന സിനിമയില്, ഒരു കൊച്ചു സ്വപ്നം എന്ന സിനിമയില് പിന്നെ ഉദ്യാന ദേവിതൻ
0: ഉത്സവമായി,
1: നയനോത്സവമായി, വർണ്ണഭൂമകളെ
0: ഒ എൻ വി കുറുപ്പിന്റെ മനോഹരമായ കവിതയാണിത് അല്ലേ? എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത് അല്ലേ?
1: ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞു.
0: ഓ, പറഞ്ഞോളൂ
1: സാറെ. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ ഓർമ്മത്തെപ്പെരിഞ്ഞത്. ആ ഓർമ്മത്തെപ്പിന് വേണ്ടിയാണ് ഞാൻ ഇപ്പം വിളിക്കുന്നത്. സാറ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്ന് വിളിച്ച് ഞാൻ വിചാരിച്ചത് സാറ് അത്
0: ഓർമ്മിച്ചു. നമുക്ക് നമുക്ക് കയ്യിൽ നമുക്ക് കത്ത് കിട്ടുന്ന മുറയ്ക്കാണ് നമ്മൾ ഓർമ്മിച്ചപ്പ് കൊടുക്കുന്നല്ല, നമ്മൾ മനഃപൂർവ്വം മാറ്റുന്നല്ല കേട്ടോ. അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കും. കത്ത് നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് കൊടുക്കും കേട്ടോ. പ്രതീക്ഷിച്ചിരുന്നോളൂ. ഏ, തീർച്ചയായും വരും.
1: രണ്ട് പ്രാവശ്യം
0: ശരി, തീർച്ചയായിട്ടും പരിഗണിക്കും കേട്ടോ.
1: ഞാനൊരു കത്തുകൂടെ അയച്ചുതരാം.
0: അരെ, ഓർമ്മകൾ ധാരാളം ഉണ്ടല്ലോ ഇല്ലേ? ഇഷ്ടം പോലെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഓർമ്മകളാണ് കയ്യിലുള്ളത് അല്ലേ? അതെ അതെ. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അങ്ങ് സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: പിന്നെ പ്രയാറ്റുകാരനായ ജയകുമാർ, ഭാസ്കരൻ പിള്ള, പിന്നെ എന്റെ അനുജന്മാരായ മുരളീധരൻ നായർ, നാരായണൻ നായർ, പിന്നെ എന്റെ പെങ്ങളായ വിജയലക്ഷ്മി അമ്മ എന്നിവർക്ക് വേണ്ടിയാണ്
0: ഗാനം സമർപ്പിക്കുന്നത്. ശരി ശരി. എല്ലാവരും എല്ലാവരും റേഡിയോ എല്ലാവരും അങ്ങേ പോലെ തന്നെ റേഡിയോ കേൾക്കുന്നവരാകും അല്ലേ?
1: അതെ,
0: അങ്ങയുടെ ഒരുപാട് ശരി ശരി.
1: അവര് ഞാൻ വിളിച്ചില്ലെങ്കിൽ അവര് പറയും എന്താ വിളിക്കാൻ, ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാഞ്ഞിട്ടുമല്ല, ആവുന്ന വിധത്തിൽ എഴുതാഞ്ഞിട്ടുമല്ല, പിന്നെ
0: ശരി. അപ്പൊ അങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് സമയം വളരെ പരിമിതമാണ്. ആ, അതിന് നമുക്ക് കഴിവതും അത്രയും ശ്രോതാക്കളോ ശ്രോതാക്കളും നമുക്ക് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങയുടെ പാട്ട് നമുക്ക് കേട്ടാലോ?
1: കേൾക്കാം.
0: ആ, നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കും. കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ശരി ശരി ശരി ശരി. കത്ത് എഴുതിക്കൊള്ളൂ. കത്ത് പഴയ പഴയ ഓർമ്മകളൊക്കെ വെച്ച് കത്ത് ഇങ്ങനെ എഴുതിക്കൊള്ളു. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു മനസ്സിനൊക്കെ ഒരു ആശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? പിന്നെ നമ്മൾ നമ്മളൊക്കെ ഇരിക്കയില്ലേ, നമ്മളൊക്കെ തൽക്കാലം ഇവിടെ ഉണ്ടല്ലോ. അങ്ങ് ഇടയ്ക്ക് ഏതൊരു കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്ന കണ്ടു. ഇല്ലില്ല, നമ്മള് മാറ്റി വെക്കുന്നതല്ല കേട്ടോ, നമ്മള് മനഃപൂർവ്വമായിട്ടൊക്കെ നമ്മള് മാറ്റി വെക്കുന്നതല്ല കേട്ടോ. അത് നമ്മള് ശരി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ, അങ്ങ് ആവശ്യപ്പെട്ട പാട്ട് അങ്ങ് കേട്ടാലോ.
1: രണ്ടു വരി ഒരു പാട്ടൊന്ന് പാടാവോ?
0: ആ, പാടിക്കോളൂ പാടിക്കോളൂ.
1: നാലുകെട്ടിന്തൊരു മുറ്റത്തിലവയിലേറ്റു നിൽക്കും കൃഷ്ണ തുളസി പോലെ, കൃഷ്ണ തുളസി പോലെ. തുളസി പോലെ കുറുനീര തഴുന്ന തിരുനെറ്റി തടത്തിങ്കൽ ഹരിചന്ദനത്താൽ കുറി ചാർത്തി സ്വപ്നാടകനെ വന്നു സാധനോപാസനകൾ ധന്യമാക്കി.
0: ഹലോ.
1: ആ
0: ജലരേഖരൻ ചിത്രത്തിലെ പാട്ട് നല്ലൊരു പാടിയല്ലോ, എം ബി ശ്രീനിവാസന്റെ സംഗീതത്തിലുള്ള അല്ലേ?
1: അതെ
0: അതെ അതെ, സംഗീതത്തിലുള്ള ഗാനമാണ്.
1: ആ
0: ഇത്തിരി പ്രയാസമുള്ള പാട്ടാണ്, അത് വളരെ മനോഹരമായിട്ട് യേശുദാസ് പാടിയിട്ടും ഉണ്ട് അല്ലേ? നമുക്ക് എങ്ങനെ എങ്ങനെ മറക്കാൻ കഴിയും അല്ലേ ഈ പാട്ടുകളൊക്കെ അല്ലേ? അപ്പോ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം നമുക്ക് അനുവദിക്കുന്നില്ല കേട്ടോ. നമുക്ക് പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും എഴുതിക്കോളൂ, തീർച്ചയായിട്ടും എഴുതി അയച്ചോളൂ. ശരി എന്നല്ലേ, വിളിച്ചതിന് നന്ദി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം വി ശ്രീനിവാസൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഒരു കൊച്ചു സ്വപ്നം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ,
1: ഹലോ,
0: ആ
1: നമസ്കാരം സാർ.
0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: വത്സലകുമാരി, വള്ളിക്കാവ്.
0: വള്ളിക്കാവ്, പറഞ്ഞോളൂ. ഹലോ,
1: വെങ്കലം. ഹലോ,
0: ആ പറഞ്ഞോ പറഞ്ഞോ.
1: വെങ്കലം ഇത്തരത്തില് ദാസേട്ടൻ പാടുന്ന ആറാട്ട് കടവെങ്കിൽ,
0: ആറാട്ട് കടവെങ്കിൽ എന്ന പാട്ട് വേണം അല്ലേ? ആ, ഇനി വള്ളിക്കാവിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: വള്ളിക്കാവില്
0: വീട്ടിലാരൊക്കെ ഉണ്ട് വത്സലകുമാരി?
1: എന്റെ വീട്ടിൽ ഇപ്പോൾ മകളുണ്ട്, മകൾക്ക് ജോലിയാ.
0: എവിടെയാ?
1: സബ്എഡിറ്ററായിട്ട് പത്രത്തിൽ വർക്ക് ചെയ്യും.
0: ആ, പത്രത്തിലോ?
1: അതെ.
0: ആ ശരി.
1: ബഹുമാനിയില്.
0: ആ പിന്നെ
1: എന്റെ ഹസ്ബൻഡ് പിന്നെ പെൻഷൻ പറ്റി വീട്ടിലുണ്ട്. ഞാൻ മുമ്പ് വിളിച്ചെ കിട്ടിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന വ്യക്തിയാണ്
0: ആര്?
1: ഹസ്ബൻഡ്.
0: ആ, അപ്പൊ ഇപ്പൊ വീട്ടിലാണോ, വീട്ടു പറമ്പിലാണോ, അതോ വേറെ എവിടെയെങ്കിലും നഴ്സറി പോലെയാണോ?
1: ഇഷ്ടം വീട്ടു പറമ്പില് കൃഷി ചെയ്യുന്നുണ്ട്.
0: കൃഷി ചെയ്യുന്നുണ്ട്.
1: പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്.
0: ആ, പേരെന്താണ് അദ്ദേഹത്തിന്റെ?
1: രാധാകൃഷ്ണൻ.
0: രാധാകൃഷ്ണൻ മുമ്പ് ഗാനശലാപത്തിൽ വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ആ അല്ല, അതായത് ഈ ഔഷധ സസ്യ കൃഷിയെ കുറിച്ച് നമ്മൾ ആരോടോ ഇങ്ങനെ കുറച്ച് വിശദമായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു.
1: അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടാണ്, അവനും റേഡിയോയിൽ വന്നിട്ടുണ്ട്.
0: ഓ, അത് ശരി.
1: അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നാ കേട്ടിട്ടുണ്ട് ഞാൻ.
0: അതെ അതെ അതെ. അപ്പോ അപ്പോ ഈ ഔഷധ സസ്യങ്ങൾ നമ്മൾ കൃഷി ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? കൊടുക്കുമോ, അത് വാങ്ങിക്കാൻ ആൾ വരുമോ, എങ്ങനെയാണ്?
1: ഓരോരുത്തർ വരും, എന്തെങ്കിലും ആൾക്ക് ചോദിക്കും കൊടുക്കും. ഈ പത്രത്തിൽ അന്ന് വാർത്ത കൊടുത്തപ്പോ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് ഓർക്കുന്ന ആഗ്രഹമുള്ളവർ വന്നാല് സൗജന്യമായിട്ട് സസ്യങ്ങൾ കൃഷി ചെയ്ത്
0: കൊടുത്തിട്ടില്ല. സാധാരണ നമ്മുടെ കാണുന്ന അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ ഈ സസ്യങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ?
1: പനി വരുമ്പോ നമ്മൾ ഓടിപ്പോയി തുളസി ഇല എടുത്ത്.
0: അതെ, നമ്മൾ അതെ, നമ്മൾ തുളസി തുളസിയിലിട്ടൊന്ന് ആവി പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജലദോഷമൊക്കെ ഒന്നും മാറില്ലേ അല്ലേ?
1: തുളസി തന്നെ വളരെയധികം ഇതുണ്ട്, പലതരത്തിലുള്ള തുളസികളുണ്ട്.
0: ആ, അത് ശരി.
1: കാളി തുളസി, കൃഷ്ണ തുളസി, ഭസ്മ തുളസി, അങ്ങനെ ഒത്തിരി വെറൈറ്റി തുളസികളൊക്കെ ഉണ്ടല്ലോ.
0: കുറെ നാളുകൊണ്ടുള്ള പരിചയം കാരണം നമുക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ?
1: പക്ഷെ നമ്മള് ഈ പത്രത്തിന്റെ വാർത്ത കൊടുത്തപ്പോൾ ഒരു ഡോക്ടർ വളരെ ദൂരെ നിന്ന് വാർത്ത കേട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
0: അത് ശരി.
1: അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു മരുന്ന് കേട്ടാൽ നമ്മൾക്ക് നമ്മളിലെ പണ്ടൊക്കെ പുസ്തകങ്ങളിലൊക്കെ ഒരു ഇത് വെക്കുമായിരുന്നല്ലോ ചെടി, ആ ഒരു ചെടിയായിരുന്നു.
0: അത് ശരി. ഇപ്പം നമുക്ക് സാധാരണ നമ്മുടെ ചുറ്റുമുള്ള മിക്ക പച്ചിലകളും മരുന്ന് നമുക്ക് ഔഷധങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് സമയം നമുക്ക് അനുവദിക്കുന്നില്ല. പാട്ട് നമുക്ക് പാട്ടാർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: പാട്ട് എല്ലാവർക്കും സമർപ്പിക്കും.
0: എല്ലാവർക്കും സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ, വീട്ടില് എല്ലാവരും അന്വേഷിച്ചായിട്ട് അറിയിക്കണം കേട്ടോ. പാട്ട് കേട്ടാലോ, ഇനിയും വിളിക്കണം. വിളിക്കുന്നത് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. ആ, വിളിക്കുക മാത്രമല്ല ആകാശവാണിയിലേക്ക് കത്തുകളും എഴുതണം. വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആകാശവാണിയിലേക്ക് കത്തുകൾ എഴുതുക കേട്ടോ. നമ്മുടെ പരിപാടികൾ കേൾക്കുന്ന അവരതിനെ കുറിച്ചൊക്കെ കത്തെഴുതാം കേട്ടോ. തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് എത്രയോ ശ്രോതാക്കളുണ്ട്, അവരെല്ലാം എല്ലാവരും കേൾക്കുകയല്ലേ. ശരി. അപ്പോ ആ അതെ അതെ, വരട്ടെ. അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ. ശരി. പി ഭാസ്കരൻ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം വെങ്കലം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: ഗാനശലാപം തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ. ആ
5: ഹലോ, നമസ്കാരം സാർ.
4: ഹലോ.
5: ഹലോ ഹലോ.
4: ആ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
5: രാഘവമണി.
4: പിന്നെ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ഫോൺ കിട്ടിയതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്ന്
5: തോന്നുന്നു.
4: ഈ പാട്ടാണോ പാടുന്നേ? മോന് എങ്ങനെ, മോന് എത്ര വയസ്സുണ്ട്? അപ്പൊ ഈ പാട്ട് ഇങ്ങനെ പാട്ട് സ്ഥിരമായിട്ട് പാടുമല്ലേ അദ്ദേഹം? അത് ശരി. ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ. മോന് മോന് മോന് പറഞ്ഞു ഞാൻ ചെറിയ ചെറിയൊരു കുഞ്ഞാണെന്നൊരു ഇത് പോയി കേട്ടോ. അതാണ്, അല്ല അമ്മമാർക്ക്, അമ്മമാർക്ക് പിന്നെയും മക്കൾ എത്ര വളർന്ന് വലുതായാലും കുഞ്ഞ് തന്നെയാണ്
5: അല്ലേ. മോനെന്ന് വിളിക്കുന്നു.
4: ശരി ശരി. അത് വീട്ടിലാരൊക്കെ ഉണ്ട് രാധാമണി? അങ്കണവാടി ടീച്ചറായിരുന്നു അല്ലേ?
5: ഓ,
4: എന്ത് ഭാഗ്യമാണ് അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം 36 വർഷം കഴിയുക എന്ന് പറഞ്ഞാൽ. ശരി, അപ്പൊ നമുക്ക് ഇപ്പോൾ പാട്ട് കേട്ടാലോ? അവരെ ഇപ്പോഴും നമ്മൾ പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനും കേൾക്കാൻ കഴിയില്ല. ഇത്തിരി ദൈർഘ്യമുള്ളൊരു ഗാനമാണ്. നമുക്ക് പാട്ട് മുഴുവനും കേൾക്കണമെങ്കിൽ ഇപ്പോഴും നമ്മൾ കേൾക്കണം. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പാട്ട് സമർപ്പിക്കുന്നു. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം, ഇനിയും വിളിക്കണം കേട്ടോ. ശരി. എന്നാൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ശരത്തീണം പകർന്ന്, ചിത്രപാടി ഗാനം, ചിത്രം സാഗരം സാക്ഷി.

ഇന്നത്തെ ഗാനശലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം ദീപ വർഗീസ്. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: also expected to persist over Haryana, Chandigarh, Punjab, Bihar, Chhattisgarh, Madhya Pradesh, coastal Andhra Pradesh, east Rajasthan, Jharkhand, Odisha, Telangana and west Uttar Pradesh during the next 2 days. IMD said hot and humid weather conditions will persist over Gangetic West Bengal today. East Uttar Pradesh and Vidarbha are likely to experience a warm night tonight. Madhya Pradesh has entered the North Apa period starting today, and it is going to last till the 2nd of next month. North Apa is basically those 9 days in the year when the sun is at its harshest and the heat is at its absolute peak. More from our correspondent.
1: Madhya Pradesh has entered the North Apa period starting today, and it's going to last till June 2nd. North Apa is basically those 9 days in the year when the sun is at its harshest and the heat is at its absolute peak. The weather department has issued a heat wave warning for 44 districts across the state today. Things are most serious in Niwari, Tikamgarh, Chhatarpur, Panna and Satna. These five districts have been put on red alert. Yesterday, Khajuraho and Nogaon turned out to be the hottest spot in the state with temperatures hitting 45.8 degrees Celsius. In the state capital Bhopal, it was 42.7 degrees, Gwalior recorded 44.1 degree and Jabalpur saw 43.3 degrees. The weather department says the heat is only going to get worse between May 25th and 28th, and there is no sign of any relief till 31st May. Abhinav Goyal, Akashvani News, Bhopal.
0: Millions of pilgrims from across the world, including India, are converging at Mina in Saudi Arabia as the annual five-day Hajj pilgrimage began today amidst regional tension in West Asia. Benchmark domestic equity indices were trading around 1.2% higher during afternoon trade today amid hopes of a possible agreement to end the US-Iran conflict. The Sensex surged 944 points to 76,360, while the Nifty climbed 270 points to 23,989 when reports last came in. The Norway Chess 2026 kicks off in Oslo today with round one matches. The tournament will officially begin at 8:30 p.m. IST. For the first time in its 13-year history, the Super Tournament has moved from Stavanger to the capital city of Oslo, hosting its matches at the iconic Deichman Bjørvika Public Library. India created history at the International Association of Ultra Runners 24-Hour Asia Oceania Championships held in Japan. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards at Rashtrapati Bhavan in New Delhi this evening. Supreme Court seeks responses from Centre, NTA and CBI in NEET paper leak case, says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോവ് ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ചി ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയെയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിൻ്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമലഡോവ് എന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിൻ്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിൻ്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
2: ലൂഷിൻ വന്നിരുന്നു.
5: അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. മുൻദേഷ്യമാവും, രോഗം കൊണ്ടുള്ള മുൻദേഷ്യം.
2: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
5: നന്നായി.
2: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
5: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
2: റസുവിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്നു പറയ.
5: ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല, ഡോണിയെ സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
2: അത് ശരിയല്ലേ, ഇന്നലെ പറഞ്ഞത്, തുറന്നു പറഞ്ഞതല്ലേ.
5: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
2: റസു, നിനക്കറിയാമോ, ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ?
6: പറയൂ അമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
2: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി, അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടുത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു, അതിലെല്ലാം ഉണ്ട്.
7: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 രൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
5: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
2: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
5: ഞാൻ എന്തു പറയാൻ?
2: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിന് ഉത്തരവ് തന്നിരിക്കുന്നു.
5: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക.
2: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
5: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
2: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
5: അവൻ പൊട്ടിത്തെറിക്കും, അവനെ തടുക്കാനും പറ്റില്ല.
2: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
5: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
2: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
5: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
8: ഓ അമ്മ,
2: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
8: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
9: എനിക്കൊന്നുമില്ലമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മിക്കനൊന്നും പറയുന്നില്ല.
5: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
8: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
9: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
8: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
9: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
2: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
9: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
8: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
2: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
9: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
5: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
8: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
5: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
9: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
5: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
9: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം ഇവിടെ ഇരുന്നു.
2: ഞാൻ എന്റെ ജീവനെക്കാളും നിന്നെ സ്നേഹിക്കുന്നു മോനെ.
9: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
2: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
9: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
2: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
9: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
2: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
9: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
2: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
9: അത് പോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യാ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496593321. അതിഥി പിന്നണി ഗായിക ജെ ആർ ദിവ്യാ നായർ.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: लेफ्टिनेंट कर्नल अर्देशीर बुरजोरजी तारापोर, अकादमिक समन्वय डॉक्टर राजेंद्र पाल, तकनीकी समन्वय बटी लैंगलिंगडो, कलाकार बावला कोचर, शिमाइला परवेज, परवेज गौहर, किशोर साहिजानी और असर नवाज उस्मानी, ध्वनियांकन मयंक कुमार, आलेख एवं मार्गदर्शन अजीत होरो, निर्देशन विमलेश चौधरी, निर्माण कुसुमलता। ये कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आपने सुना ये कार्यक्रम और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग
3: इधर केट तो उमंग CIT स्पॉन्सर्ड परिवारी പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com.
4: ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യത്തെ ഗാനമിത പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രം ദേവദൂതൻ.

ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. യേശുദാസ് പാടിയ ഗാനം ചിത്രം ഗോളാന്തര വാർത്ത.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യ നായർ. വിശേഷങ്ങൾ പങ്കുവെക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496593211. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496659321. അതിഥി പിന്നണി ഗായിക JR ദിവ്യ നായർ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ഇനി കേൾക്കാം ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി പി ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനം. MD രാജേന്ദ്രന്റെ വരികൾക്ക് ഈണം പകർന്നത് MM കീരവാണി.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഇടനാഴിയിൽ ഒരു കാലൊച്ച. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് ദക്ഷിണാമൂർത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം യേശുദാസൻ ചിത്രയും പാടിയ ഗാനം ചിത്രം കുസൃതി കുറിപ്പ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ജെ ആർ ദിവ്യാ നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321. മറ്റൊരു നമ്പർ 9496569631. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496569631.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്ത്രം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രമുഖ ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനും കഥകളി പ്രേമിയും ഒക്കെയായിട്ടുള്ള കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ, അതായത് എൻ്റെ ബാല്യകാല്യത്തിൽ തന്നെ അച്ഛന് ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു. അതിരാവിലെ ഒരു 5 മണിക്ക് ഞങ്ങളെ വിളിച്ചുണർത്തു. ഞാനും എൻ്റെ സഹോദരിമാർ, ഞങ്ങൾ 7 പേരാണുള്ളത്. വിളിച്ചുണർത്തി കഴിഞ്ഞ് ഞങ്ങൾ ശരീരശുദ്ധി വരുത്തിയിട്ട് ഹരിനാമകീർത്തനം ചൊല്ലിക്കുമായിരുന്നു. അതുപോലെ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് തലേദിവസം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്ന് സംസാരിക്കുകയും ഞങ്ങളെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരത്ത് വീടിനോട് ചേർന്ന് ഒരു ധന്വന്തരി ക്ഷേത്രം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വൈകിട്ട് ഞങ്ങളെല്ലാം കൂടി സന്ധ്യാനാമം ചെല്ലുന്ന ഒരു രീതി ഞങ്ങൾക്ക് ആ പണ്ട് മുതലേ അച്ഛൻ ശീലിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ ചാങ്ങിയൽ ഗോവിനാഥ പ്രക്കുറുപ്പ് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഗീതാ ക്ലാസ്സും ഉപനിഷത്ത് ക്ലാസ്സുകളും പഠിപ്പിക്കുമായിരുന്നു. അത് പഠിക്കാനും കേൾക്കാനും ധാരാളം ആളുകളോടെ വരുമായിരുന്നു. അത് കണ്ടും കേട്ടും ഒക്കെയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. തുടർന്ന് അവിടെ എല്ലാ ആഴ്ചയിലും ഭാഗവത പാരായണവും ഗീതാ ക്ലാസ്സുകളും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ വന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തോട് ചേർന്ന് കഥകളി നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും മേടമാസത്തിൽ ചിത്തിരയ്ക്ക് അവിടെ കഥകളി നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ കഥകളി ആചാര്യന്മാരായ ചെങ്ങന്നൂർ രാമ

0: പിള്ളയാശാൻ, കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂരി തുടങ്ങിയ എല്ലാ ആളുകളും ആ ദിവസം അവിടെ ഉച്ചയ്ക്ക് തന്നെ എത്തി ഞങ്ങളുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തി. കഥകളി രണ്ട് സന്ധ്യയ്ക്ക് തുടങ്ങി നേരം വെളുക്കുന്നിടം വരെ ആ പരിപാടി കാണാനും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകളും, കരുനാഗപ്പള്ളിയുള്ളവരെല്ലാവരും ആ അമ്പലത്തിൽ വരികയും കഥകളി കണ്ട് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു.
1: ഈ കഥകളിയോടുള്ള ഒരു ആഭിമുഖ്യം അങ്ങനെ ഉണ്ടായതായിരിക്കണം അല്ലേ?
0: കഥകളിയുമായിട്ടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്നത് എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ കഥകളി അവിടെ നടക്കുമ്പോൾ എന്നെ അച്ഛൻ പിടിച്ച് അടുത്തിരുത്തി കഥകളി ആചാര്യന്മാർ കാണിക്കുന്ന ആ ആംഗ്യ ഭാഷ അദ്ദേഹം വളരെ ലളിതമായിട്ട് എൻ്റെ കൊച്ചു മനസ്സിൽ വികസിക്കുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ചെറുപ്പകാലം മുതൽ അച്ഛൻ പറഞ്ഞു തന്ന ആ ഒരു തുടക്കം ഇപ്പോഴും ഞാൻ കഥകളി എവിടെയുണ്ടെങ്കിലും, അവിടെ മണ്ണൂർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, ഏതാണ്ട് മാസത്തിലൊരു 20 ദിവസം അവിടെ കഥകളി വഴിപാടായിട്ട് നടത്താറുണ്ട്. അവിടെ ഞാൻ പോവുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കഥകളിയുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അന്നത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അന്ന് ചെങ്ങന്നൂരാശാൻ ഒരിക്കൽ കഥകളിക്ക് വന്നപ്പം അദ്ദേഹം ഊണ് കഴിഞ്ഞിട്ട് വിശ്രമിക്കാനായിട്ട് പോയി. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാ ആശാൻ വിശ്രമിക്കും, നീ ഒരു വിസറി എടുത്ത് വീശിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിസറിയും തന്നിട്ട് അച്ഛൻ പോയി. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. അച്ഛൻ പോയപ്പോൾ പറഞ്ഞു, വൈദ്യർ അങ്ങനെയൊക്കെ പറയും, മോൻ പോയി മോൻ്റെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാൻ നോക്കി. പക്ഷെ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് അധികം താമസിയാതെ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു സമ്പ്രദായ അച്ഛനുണ്ട്. അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കായിരുന്നു. അങ്ങനെ കഥകളി ആചാര്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധം അതിപ്പോഴും ആദ്യത്തെ തലമുറ, പിന്നത്തെ തലമുറ, ഇന്നത്തെ അവസാനത്തെ തലമുറയും ഇപ്പോഴത്തെ ആ ചെറുപ്പക്കാരുടെ തലമുറയും എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം പുലർത്താനും നിത്യവും അവരവിടെ വരാനും അവരുമായിട്ട് സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി.
1: കൊല്ലം ജില്ലയിലെ വളരെ പേരുകേട്ട ഒരു പരമ്പരാഗത ആയുർവേദ വൈദ്യരുടെ മകനാണ് താങ്കൾ. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ഒരു കുടുംബത്തിൽ പിറന്ന, അപ്പോൾ ആ ഒരു ആയുർവേദ പാരമ്പര്യം അതേക്കുറിച്ചിട്ടും അതുപോലെ തന്നെ താങ്കളുടെ പിതാവിനെ കുറിച്ചും ആയുർവേദത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ ഒരു ചെറുപ്പത്തിൽ തന്നെ ഞാൻ അച്ഛൻ്റെ സ്വഭാവത്തിൽ വളരെ ആകൃഷ്ടനായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു. ആ ഒരു വൈദ്യ ശ്രേഷ്ഠത കൊണ്ടാണ് അച്ഛനെ ആയുർവേദ കോളേജിൽ വിട്ടത്. ഏതാണ്ട് 1932 അച്ഛൻ പാസ്സായി വന്നതിന് ശേഷം കന്നേറ്റിയിൽ ഒരു സ്ഥാപനം തുടങ്ങി. അങ്ങനെ ആ കന്നേറ്റിൽ എന്നുള്ള പേരിൽ അച്ഛനെ കന്നേറ്റിൽ രാഘവൻപിള്ള വൈദ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ അമ്മയും വൈദ്യകലാനിധിയായിരുന്നു. അമ്മ ഗവൺമെൻറ് സർവീസിൽ ആയിരുന്നു. അച്ഛൻ കിട്ടുന്ന സമയത്തൊക്കെ ആയുർവേദ കോളേജിൽ നിന്നും പാസ്സായി വരുന്ന കുട്ടികൾക്ക് അവിടെ താമസിപ്പിച്ച് അഷ്ടാംഗഹൃദയവും മറ്റും ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ അവരെ പഠിപ്പിക്കുകയും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളം അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
1: അച്ഛൻ്റെ അച്ഛനും പരമ്പരാഗത വൈദ്യനായിരുന്നു.
0: അച്ഛൻ്റെ അച്ഛൻ പരമ്പരാഗത വൈദ്യനായിരുന്നു. കാലടി പരമേശ്വരൻപിള്ള സാറ്, കുമരകം പരമേശ്വരൻപിള്ള സാറ് തുടങ്ങിയ ആയുർവേദ ആചാര്യന്മാരൊക്കെ അച്ഛൻ്റെ ഗുരുനാഥന്മാരായിരുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് അച്ഛൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആയുർവേദത്തോട് അന്ന് മുതലേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്. അവിടുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ വീട്ടിൽ വരുത്തി ആയുർവേദ അഷ്ടാംഗഹൃദയം ആദ്യം മുതൽ രാഗാതി രോഗം തുടങ്ങുന്ന ആ പദ്യം മുതൽ ചികിത്സയുടെ ഉത്തരസ്ഥാനം വരെ ഞങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചത് പിറ്റേ ദിവസം ചോദിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അച്ഛനുണ്ടായിരുന്നു. അത് കണ്ടും കേട്ടുമാണ് ഞാൻ ആയുർവേദത്തിൽ ആകൃഷ്ടനായത്. അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് കോളേജിൽ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ധന്വന്തരി മഠത്തിൽ ചെന്നിട്ട് അവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് ഇങ്ങനെ നിരന്നിരിക്കും. അവരെ നോക്കുക, അവരുടെ രോഗങ്ങൾ കുറിക്കുക, ആ പേപ്പർ നമ്മുടെ CPR നായർ ഡോക്ടർക്ക് അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹം അത് നോക്കി ബാക്കിയുള്ളതും അദ്ദേഹം പരിശോധിച്ച് അദ്ദേഹം മരുന്നുകൾ എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനിൽ നിന്നും കിട്ടിയത്, ബാക്കി കിട്ടിയ ആ ഒരു എൻ്റെ ആ ചികിത്സയുടെ വൈഭവം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ CPR നായരുടെ കീഴിൽ അഭ്യസിച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യം മുഴുവൻ അച്ഛൻ്റെയും CPR നായർ ഡോക്ടറുടെയും ശിക്ഷണത്തിൽ കൂടി മാത്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയും.
1: താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
0: പ്രാഥമിക വിദ്യാഭ്യാസം കരുനാഗപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ വെച്ചായിരുന്നു. UPSലും ഹൈസ്കൂളിലും അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊല്ലം SM കോളേജിൽ ഞാൻ PDഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് പാസ്സായതിനു ശേഷമാണ് ഞാൻ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ പഠിച്ചത്. കരുനാഗപ്പള്ളിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഹെഡ്മാസ്റ്റർ VA നാരായണപിള്ള MA LT അദ്ദേഹം ഒരു ഉത്തമ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഗേറ്റ് കടം

0: തന്നെ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ നിശബ്ദമായിരിക്കും. ആളുകളിൽ ഉദ്രേക്കൊന്നുമില്ല, ഒരു നോട്ടം നോക്കുകയുള്ളൂ. ആ നോട്ടം നോക്കിയാൽ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ നിശബ്ദനായി പോകും. അത്ര ഒരു മനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വി എ നാരായണപിള്ള സാർ, എം എ എൽ ടി. അദ്ദേഹം താമസിച്ചിരുന്നത്, അച്ഛനൊരു വീടുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ, ആ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ കൂടുതൽ അടുപ്പം അച്ഛനുമായിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹബന്ധം അദ്ദേഹത്തിന് എന്നിലും ഉണ്ടായിരുന്നു. ഈ വി എ നാരായണപിള്ള സാർ എന്ന് പറയുന്നത് പ്രസിദ്ധനായ സിനിമ നടനും സർവോപരി കലാ പ്രമുഖനുമായിരുന്ന ശ്രീ നെടുമുടി വേണുവിൻ്റെ സ്വന്തം അമ്മാവനാണ് ശ്രീ വി എ നാരായണപിള്ള സാറ്, എം എ എൽ ടി. അങ്ങനെ ചെറുപ്പത്തിൽ നെടുമുടി വേണു ചേട്ടൻ വൈദ്യശാലയിൽ വരുമായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ മുതൽ അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ എനിക്ക് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, സഹോദരബന്ധം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: നെടുമുടിയായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ?
0: നെടുമുടി വേണുചേട്ടൻ എന്ന് പറയുന്നത്, എനിക്ക് 7 സഹോദരി സഹോദരന്മാരുള്ളത്, അതിൽ ഒരു 8-ാമത്തെ സഹോദരനായിട്ടാണ് ഞാൻ വേണുചേട്ടനെ കാണുന്നത്. മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നതിൻ്റെ ഒരു 7 ദിവസം മുമ്പ് അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് രാത്രിയായപ്പം നെടുമുടി ചേട്ടനെ കാണണമെന്നുള്ളൊരു ഉൾവിളി വന്നു. ഞാൻ എൻ്റെ ഭാര്യയെടുക്കെ പറഞ്ഞു എനിക്ക് വട്ടിയൂർക്കാവ് വരെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം അത് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ ചേട്ടൻ, അല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ ഞാൻ അവിടുന്ന് ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഇറങ്ങി, ഞാനത് അർദ്ധരാത്രിയായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഗേറ്റ് തട്ടി ഞാൻ ഫോണുകളെ വിളിച്ചപ്പോൾ ആൾ നിന്ന് തുറന്നു. തുറന്നപ്പം അദ്ദേഹം അവിടെ കട്ടിലേൽ ഭാര്യയായിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ കണ്ണാ വന്നത്? ഞാൻ പറഞ്ഞു ചേട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നി. ആ എന്തോ ഉണ്ട് വിശേഷം? ഒന്നുമില്ല, ഞാൻ പെട്ടെന്നൊരു ഇത് വന്ന് ഞാൻ വന്നതാണ്. ആ 1.5 മണിക്കൂർ അദ്ദേഹം സിനിമാ കാര്യങ്ങളും കഥകളി കാര്യങ്ങളും അതുപോലെ തന്നെ പാട്ടിൻ്റെ കാര്യങ്ങളും നാടൻ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സൗഹൃദമായിട്ട് സംസാരിച്ചു. അവസാനം പറഞ്ഞു ഞാൻ എന്നാ ഇറങ്ങട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. ആകട്ടെ എന്ന് പറഞ്ഞു. നേരം ഭാര്യയാണ് എൻ്റെ അടുക്ക് പറഞ്ഞു, കണ്ണ ഈ കാണിക്കുന്നത് മുഴുവൻ അഭിനയമാണ്. അദ്ദേഹം ഇവിടെ വേദന കൊണ്ട് കിടന്ന് പൊളയുമായിരുന്നു. കണ്ണനെ കണ്ടപ്പോൾ അത് കാണിക്കാതിരുന്നതാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കാം എന്ന്. ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞിട്ടാണ് വീണ്ടും എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം യാത്ര അയച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി 3-ാമത്തെ ദിവസം അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. ആ ഒരു സുഹൃത്ത് ബന്ധം എനിക്കും അങ്ങോട്ടും അദ്ദേഹത്തിന് ഇങ്ങോട്ടും ഉള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
1: ഈ നമ്മുടെ ആയുർവേദത്തിലേക്ക് വരികയാണെങ്കിൽ, താങ്കളൊരു പരമ്പരാഗത ആയുർവേദ വൈദ്യൻ്റെ പിൻഗാമിയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പരമ്പരാഗത ചികിത്സാ രീതി ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതിയും തമ്മിൽ എങ്ങനെയാണ്, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ആയുർവേദം എന്ന് പറയുന്നത് അഷ്ടാംഗ ഹൃദയം, അത് ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ആയുർവേദ കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഡിഗ്രി കിട്ടും, പക്ഷേ നമുക്ക് നല്ല ഒരു ആയുർവേദ പിശഗുരൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതെല്ലാം അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്നവർക്കും അദ്ദേഹം ആയുർവേദത്തിൻ്റെ ആദ്യം മുതലുള്ളത് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ പേഷ്യൻസിനെ നോക്കി പേഷ്യൻസിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് രാഗാതി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യ മോഹ അരതിതാൻ ജുഹാന യു അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്ന് തുടങ്ങിയ ആ ശ്ലോകം മുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യന്മാരോട് ഈ ആയുർവേദത്തിൻ്റെ ശ്ലോകങ്ങൾ പറയുകയും അതിൻ്റെ രോഗികളെ കണ്ടിട്ട് ആ രോഗത്തിനെക്കുറിച്ചുള്ള സ്വഭാവങ്ങളും രോഗിയെ പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത് ദൃഷ്ടിയായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ ആയുർവേദത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ.
1: ഇപ്പോഴത്തെ ചികിത്സാ രീതിയിൽ താങ്കൾ തൃപ്തരാണോ?
0: ഇപ്പോഴത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇപ്പം ഈ ആയുർവേദത്തിൻ്റെ തത്വവും മോഡേൺ മെക്കാനിക്കലും, അതായത് ഇപ്പോൾ ഒരു ബ്ലഡിൻ്റെ ആയാലും മറ്റേ ഇതൊക്കെ ആയാലും അതിൻ്റെ ആ പരിശോധനയും ആയുർവേദവും കൊണ്ട് രണ്ടും കൂടെ പൊരുത്തപ്പെട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായ ഒരു ചികിത്സാ രീതി, രോഗികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സ, പുതിയ പരിശോധനകൾ കൂടിയും ഇപ്പോൾ ബ്ലഡ് റിസൾട്ട് ആയാലും സി ടി സ്കാൻ ആയാലും അതും കൂടെ വെച്ച് നമ്മുടെ ആയുർവേദത്തിൻ്റെ രീതിയിൽ ചികിത്സിച്ച് ആ രോഗം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ആ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ ടെക്നിക്ക് ഒരു വിധത്തിലും മോശമല്ല, അത് നമ്മളുടെ ആയുർവേദവുമായിട്ട് കോമ്പിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് രോഗത്തിൻ്റെ ആ വ്യാപ്തിയും ചികിത്സയും രോഗത്തിൻ്റെ ആ സമ്പൂർണതയും അതിനുള്ള ചികിത്സയും നമുക്ക് മോഡേൺ രീതിയിൽ ആയുർവേദത്തോട് ചേർത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് ഉത്തമമായ വിശ്വാസമുള്ളത്.
1: ഇപ്പം പുതിയ ആയുർവേദ ചികിത്സ സമ്പ്രദായം നേരിടുന്ന ഒരു പ്രതിസന്ധി, ഒറിജിനൽ പച്ചമരുന്നുകൾ ലഭ്യമാകാൻ ഇപ്പം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും?
0: ഈ പറഞ്ഞത് വളരെ സത്യമാണ്. യഥാർത്ഥത്തിൽ മരുന്നുണ്ടാക്കുന്ന കാര്യം, ഇന്നിപ്പോൾ ഞാൻ ഒരു തലയിൽ പുരട്ടാനുള്ള എണ്ണ തന്നെ വേണ്ട ഒരു 10-18 ദിവസമായിട്ട് ഒരു മരുന്ന് കിട്ടാത്തത് കൊണ്ട് അതിപ്പോഴും ഉണ്ടാകാതിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് പറമ്പിൽ പോയാൽ നമുക്ക് ഔഷധങ്ങൾ ലഭിക്കുമായിരുന്നു. ഇന്ന് ആ സമ്പ്രദായം മാറി. ഇന്നിപ്പം ഔഷധങ്ങൾ കിട്ടാൻ ഞാൻ തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് ദൂരദേശങ്ങളിലൊക്കെ ആളിനെ വിട്ടാണ് മരുന്നുണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ആയുർവേദത്തിന് അതിൻ്റെ ആ ഫലപ്രദമായ രീതിയിലുള്ള ആയുർവേദ സസ്യങ്ങൾ ദുർലഭമായിട്ടിരിക്കുകയാണ്. അതൊരു വലിയ ആയുർവേദത്തിന് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ.
1: എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനുണ്ടോ?
0: പരിഹാരം, നമ്മുടെ പറമ്പുകളിൽ ആയുർവേദ ഔഷധങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അത് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മെഡിസിൻ അതിനകത്ത് കിട്ടത്തില്ല. അത് എന്ത് ചെയ്യണമെന്നുള്ളത് ആയുർവേദ സംഘടന, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ആ ഒരു പരിഹാരം കണ്ടെത്തും എന്ന് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുള്ളത്.
1: പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ആയുർവേദ മേഖല ഒരു ബിസിനസ്സായിട്ട് മാറുന്നോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്?
0: ഇന്നിപ്പം ഒരു ബിസിനസ് ലെവലിലേക്ക് ആയുർവേദം മാറിയിരിക്കുകയാണ്. അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഒരു രോഗി വന്നാൽ ആ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആ രോഗിയെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ചികിത്സ നിശ്ചയിച്ച് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് രോഗം ശമനം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നിപ്പം കൂടുതലും പരസ്യ പ്രവണതയിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ പരസ്യം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കൊടുത്ത് ആ രോഗിക്ക് ശമനമുണ്ടാകുമ്പോൾ ആ രോഗി ഒരു 10 പേരെടുക്കെ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ അനുഭവം പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരസ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പം നമ്മുടെ താങ്കളുടെ ആയുർവേദ ചികിത്സ കൂടാതെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, അപ്പം അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ ചെറുപ്പത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ആയുർവേദവും അതുപോലെ എനിക്ക് അന്ന് അഭിനയം ഒരു വലിയൊരു ദൗർബല്യമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം അവിടെ കോളേജിലെ വാർഷികം നടക്കുമ്പോൾ അച്ഛനെയും പരിപാടി കാണുന്നതിന് വേണ്ടി ക്ഷണിച്ചു. അച്ഛൻ വന്ന്, അച്ഛനും അമ്മയും വന്ന് കസേരയിൽ ഇരുന്നു. നാടകത്തിൽ ഞാനുണ്ട്. ആ നാടകത്തിൽ ഒരു കഥാപാത്രം, അയാളൊരു രോഗിയാണ്, ചുമയാണ്. അയാളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിലില്ലാത്ത ഒരു ഡയലോഗ് ഞാൻ അവിടെ പറഞ്ഞു. അത്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അല്ലയോ താമസിക്കുന്നേ, നീ കേട്ടിട്ടില്ലേ കന്നേറ്റി രാഘവമ്പിള്ള വൈദ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കേട്ടിട്ടില്ലേ? നല്ല കൈപ്പുണ്യമുള്ളവനാണ്. നീ പോയി അദ്ദേഹത്തെ ഒന്ന് കാണ്, തീർച്ചയായിട്ടും അദ്ദേഹം പരിശോധിച്ച് നിനക്ക് മരുന്ന് തരും, പലിക്കും, അതുകൊണ്ട് നീ നാളെ തന്നെ പോകണം എന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു, ഡി തങ്കമണിയാ, തങ്കമണി എന്ന അമ്മയുടെ പേരാ, വാ അവനിനിയും വല്ലതും പറയുന്നതിന് നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അച്ഛൻ ഹെഡ് മാസ്റ്ററുടെ യാത്ര പറഞ്ഞിട്ട് അച്ഛൻ പോയി. അങ്ങനെയൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ കോളേജിൽ പഠിക്കുമ്പോൾ 3 വർഷവും എനിക്കവിടെ ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ വൈരൂപ്യങ്ങൾ എന്ന് പറയുന്ന ഒരു നാടകം, അതൊരു ഹൃദയത്തിൽ തട്ടുന്ന ഒരു നാടകമായിരുന്നു. അതിൽ വിരൂപത കൊണ്ട് സ്വന്തം പിതാവിനെ മകനാണെന്ന് പറയാനുള്ള ആ ഒരു അവസ്ഥ ഇല്ലാതെ ഇവനെ അവഗണിക്കുന്ന ഒരു രംഗം, അത് കണ്ടിട്ട് ഞങ്ങളുടെ അഭിനയം കണ്ടിട്ട് അന്നത്തെ സദസ്സിലിരിക്കുന്നവരെല്ലാം വന്നിട്ട് ഞങ്ങളുടെ ആ സ്റ്റേജിൽ വെച്ച് വളരെയധികം ആശ്ലേഷിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാടകവുമായിട്ടും അതുപോലെ തന്നെ പാട്ടുകളിലൊക്കെ ഞാൻ വളരെ ആകൃഷ്ടനാണ്. അതുപോലെ തന്നെ കഥകളി, കഥകളി എന്ന് പറയുന്നത് ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയിട്ട് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പോയി കഥകളി കാണാറുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ദൃശ്യവേദി എന്ന് പറയുന്ന കഥകളി ക്ലബ്ബ്, അവിടെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീനിവാസ സാറാണ്, IAS ആണ്, അദ്ദേഹം കളക്ടറായിരുന്നു തിരുവനന്തപുരം. വൈദ്യശാല വിട്ട് കഴിഞ്ഞാൽ നേരെ അമ്പലങ്ങളിലോട്ട് പോകുന്ന ഒരു പരിപാടി എനിക്ക് അടുത്ത കാലം വരെ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വയസ്സ് 73 കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കഴിയുന്നതും രാത്രി മുഴുവൻ ഉറക്കം കഴിക്കാറില്ല. എന്നാലും ആദ്യത്തെ കഥ കണ്ടിട്ട് വരുന്ന ഒരു സമ്പ്രദായം ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കഥകളിയും നാടകവും ആയുർവേദവും ഒത്തുകൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് എനിക്കുള്ളത്. അത് എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും അവിടെ കരുനാഗപ്പള്ളി ഒരു കഥകളി ക്ലബ് ഉണ്ടാക്കാനും ഒരു നാടക സമിതി ഉണ്ടാക്കാനും ഒക്കെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂട്ടായിട്ട് കൂടുന്നുണ്ട്. അതിന് എൻ്റെ ഒരു ആത്മമിത്രം ആദിനാട് തുളസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമൊക്കെ എൻ്റെ കൂടെ ഈ അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങളിങ്ങനെ കൂടാറുണ്ട്. രാവിലത്തെ മുഴുവനുള്ള ആ ഒരു ബുദ്ധിമുട്ടും ആ വൈകിട്ട് ഞങ്ങളുടെ ഒത്തുകൂടലിൽ വീണ്ടും നമ്മൾ പഴയ യൗവനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാകാറുണ്ട്.
1: താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും കൂടെ പറയാമോ?
0: എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാൻ അഞ്ചാമത്തെ ആളാണ്. എൻ്റെ മകൾ ആയുർവേദ ബിരുദധാരിയാണ്. അവളും അവളുടെ ഭർത്താവ് ബിജു അവരും ആയുർവേദ ബിരുദധാരിയാണ്. നല്ല രീതിയിൽ അവരൊരു ഹോസ്പിറ്റൽ നടത്തുന്നു. എൻ്റെ മകളുടെ മകൾ അവളിപ്പോൾ രണ്ടാമത്തെ വർഷം ആയുർവേദ കോളേജ് നടക്കുന്നു.
1: നമ്മുടെ ഈ പരിപാടി സായന്തനം മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം ഒരു ആയുർവേദ ഫിഷകരൻ എന്നുള്ള നിലയിൽ മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
0: ഞങ്ങളുടെ ഈ ആയുർവേദത്തിൽ 8 അംഗങ്ങളാണ്. കായബാലഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര ജരാവൃഷാൻ. അതിനകത്ത് കായചികിത്സ, ബാലചികിത്സ, ഗ്രഹചികിത്സ, അതുപോലെ വാജീകരണ ചികിത്സ, അതായത് പിന്നെ പ്രായമായവർക്കുള്ള ചികിത്സ ഇത് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വ്യായാമമാണ് പറയുന്നത്. വ്യായാമം ഏറ്റവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്, ഔഷധത്തെക്കാളും പ്രധാനമായിട്ടുള്ളതാണ് വ്യായാമം. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്കും നമുക്ക് പ്രതിരോധം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരമാണ്. ആഹാരം മിതമായിരിക്കണം, ശുചിത്വമായിരിക്കണം, കൃത്യസമയത്ത് കഴിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തതാണ് ഔഷധത്തിൻ്റെ കാര്യം. അന്നേരം എനിക്ക് പ്രായമുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠയിൽ നിന്നാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3:30 മുതൽ 5 വരെയുള്ള സമയമാണ്. ആ സമയത്ത് എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ദേഹശുദ്ധി വരുത്തുക, അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ 4 വശവും തന്നെ നടന്ന് ഒരു ആയാസം ഉണ്ടാക്കുക. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, ഉച്ചക്കാലത്തത് മിതമായിട്ട് കഴിക്കുക, രാത്രിയിലത്തേത് വളരെ മൃദുവായിട്ട് കഴിക്കുക, അത് കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുക. ആ രീതിയിൽ നമ്മൾ തുടർന്നാൽ പല രോഗങ്ങൾക്കും, ഇന്നത്തെ കാണുന്ന രോഗങ്ങളുടെ പ്രധാന കാരണം ഇന്നത്തെ ഈ ആഹാരത്തിൻ്റെ കൃത്യനിഷ്ഠയില്ലായ്മയാണ്. അതുകൊണ്ട് വ്യായാമവും ആഹാരവും, അത് കഴിഞ്ഞിട്ട് മരുന്നും, അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ നിഷ്കർഷയിൽ തന്നെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങൾക്കും നമുക്ക് അതിൻ്റെ പ്രതിവിധി കണ്ടെത്താൻ കഴിയും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
1: അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്ത അതിന് ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: AIR വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.
2: ആയുർവേദ ഭിഷഗുരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കണ്ണൻ കണ്ണേറ്റിയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 11, ശകവർഷം 1948 ജ്യേഷ്ഠം 4, 2026 മെയ് മാസം 25 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 48 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം ചോദ്യോത്തരവേള. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഇതായിരുന്നു ഇന്നലെ

ആദ്യത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം ഭാരതരത്നം. രാഷ്ട്രപതി ഒപ്പുവച്ച സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ഇനി ഇന്നത്തെ ചോദ്യം, മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് ഇറക്കിയ പത്രമേതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിൽ ആദ്യമായി ഓഡിയോ പതിപ്പ് ഇറക്കിയ പത്രമേതാണ്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ചിത്ര, ചിത്രം സാന്ത്വനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

വിഷ്ണുലോകം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച് രവീന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആകാശകോട്ടയിലെ സുൽത്താൻ. ഓ എൻ വി കുറിപ്പിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കിളിക്കാമ്പെട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച് എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്.

0: ചലച്ചിത്രഗാനം ഇനി 8:30 കേൾക്കാം, ക്ഷമിക്കണം 8:40 കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഇ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും

0: premises to the government by the 5th of next month. The court listed the lawsuit for hearing tomorrow. The centre has asked the Gymkhana Club in Lachianzis, Delhi, to hand over its premises by 5th of June, citing that the 27.3-acre land parcel was required for strengthening and securing the defence infrastructure. In Tamil Nadu, political developments within the opposition AIADMK took a dramatic turn today as three MLAs belonging to the dissent group led by senior leader S.P. Velumani tendered their resignations from the assembly and joined the ruling Tamilaga Vetri Karagam or TVK. Benchmark domestic equity indices ended on a bullish note today amid hopes of a possible agreement to end the US-Iran conflict. Sensex surged 1,074 points or 1.4% to close at 76,489, while Nifty advanced 312 points to settle at 24,032. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ മെയ് 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേനാംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴിയുടെ കവിത പൊൻപുലരി, ആലാപനം സുദീപ് കുമാർ.

0: കാവ്യാഞ്ജലിയിൽ കേട്ടത് ചങ്ങമ്പുഴിയുടെ കവിത പൊൻപുലരി, ആലാപനം സുദീപ് കുമാർ. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 50 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ നവദില്യാം രാഷ്ട്രപതിഭവനെ പദ്മപുരസ്കാരാൻ പ്രദദാതി. പ്രശാസനേന ഉക്തം യത് സർവകാരഃ ദേശെ പെട്രോളിയം ഉത്പാദാനാം സുഗമതയാ ആപൂർത്തിം സുനിശ്ചേതും പ്രയതമാനഃ അസ്തി. സർവോച്ച ന്യായാലയേന നീറ്റ് പരീക്ഷാപത്ര ലീക പ്രകരണെ കേന്ദ്രസ്യ NTA CBI ഇത്യുഭാഭ്യാം പ്രതിക്രിയ യാചിത. അപി ച ഭാരത ഋതുവിഭാഗേന ആഗാമിഷു ത്രിഷു ദിനേഷു ദില്യാം ഉഷ്ണതരംഗസ്യ സ്ഥിത്യൈ പീതവർണീയാ സഞ്ചേതന പ്രദത്താസ്തി. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ അദ്യ രാഷ്ട്രപതിഭവനെ ആയോജിത കാര്യക്രമേ പദ്മപുരസ്കാരാൻ പ്രദത്തവതി. പദ്മപുരസ്കാരാഃ ദേശസ്യ സർവോച്ച നാഗരിക പുരസ്കാരേഷു അന്യതമാഃ സന്തി, യസ്മിൻ പദ്മവിഭൂഷണഃ പദ്മഭൂഷണഃ പദ്മശ്രീഃ ച അന്തർഭവന്തി. അദ്യ 26,000 വർഷെ പ്രഥമ നാഗരിക നിവേശ സമാരോഹെ രാഷ്ട്രപതിനാ കലാക്ഷേത്രേ അഭൂതപൂർവ യോഗദാനായ മരണോപരാന്തം ചലച്ചിത്ര അഭിനേതാരം ധർമേന്ദ്ര സിംഹ ദേവോലം, വയലിൻ വാദകം ഡോക്ടർ എൻ രാജം വര്യം ച പദ്മവിഭൂഷണ പുരസ്കാരൗ. 6 പദ്മഭൂഷണ പുരസ്കാരാഃ, 58 പദ്മശ്രീ പുരസ്കാരൈഃ സഹ 660 പുരസ്കാരാഃ പ്രദത്താഃ. അവശിഷ്ടാഃ പദ്മപുരസ്കാരാഃ പശ്ചാത് നാഗരിക നിവേശ സമാരോഹസ്യ ദ്വിതീയേ ചരണേ പ്രദീയന്തേ. അസ്മിൻ വർഷേ സർവകാരേണ ആഹത്യ 131 പദ്മപുരസ്കാരാണാം ഘോഷണാ കൃതാ അസ്തി. സർവകാരഃ ദേശേ പെട്രോളിയം ഉത്പാദാനാം സുഗമതയാ ആപൂർത്തിം സുനിശ്ചേതും പ്രയതമാനഃ അസ്തി. പശ്ചിമേഷ്യയാഃ വർത്തമാനസ്ഥിത്യാം അദ്യ നവദില്യാം അന്തരമന്ത്രാലയീയ സംവാദം സംബോധയന്തി പെട്രോളിയം പ്രാകൃതിക് ഗ്യാസ് മന്ത്രാലയസ്യ സംയുക്ത സചിവ ഡോക്ടർ സുജാത ശർമ്മ ഇത്യേഷാ അവദത് യത് ദേശേ LPG ഇത്യസ്യ ശോധനാഗാരസ്യ ഉത്പാദനം പ്രതിദിനം 50,000 ടൺ പരിമിതം യാവത് അസ്തി.
2: रिफाइनरी प्रोडक्शन LPG का इंक्रीज किया गया है एंड इट इज टचिंग अराउंड 50,000 टन पर डे नाउ. LPG घरेलू कुकिंग गैस की सप्लाई के लिए लगभग पिछले 4 दिनों में 1.72 करोड़ सिलेंडर्स की डिलीवरी की गई है और 95% जो डिलीवरी हुई है वो डिलीवरी ऑथेंटिकेशन कोड के साथ की गई है. 5 किलो के सिलेंडर पिछले 4 दिनों में लगभग 1,96,000 सेल हुए हैं.
1: വിദേശമന്ത്രാലയസ്യ പ്രവക്ത രണധീര ജയസവാലഃ അവദത് യത് ഭാരതീയ ദൂതാവാസഃ വാണിജ്യ ദൂതാവാസശ്ച ഭാരതീയ പ്രവാസിനാം കല്യാണായ നിരന്തരം സമ്പർക്കരതൌ സ്തഃ. ശ്രീ ജയസവാലഃ അവദത് യത് മന്ത്രാലയഃ ഗൾഫക്ഷേത്രേ ബൃഹത് സംഖ്യായാം സ്ഥിതസ്യ സമുദ്രീയ സമുദായസ്യ സർവവിധ സഹായം പ്രദദാതി. ഉർവരക വിഭാഗസ്യ അപര സചിവ അപർണാ ശർമ്മ ഇത്യേഷാ അവദത് യത് ദേശേ ഉർവരകാനാം സമഗ്ര ഭണ്ഡാര സ്ഥിതിഃ അപി സുഖകരഃ ഏവ അസ്തി. സർവോച്ച ന്യായാലയേന നീറ്റ് പരീക്ഷാപത്ര ലീക പ്രകരണെ കേന്ദ്രസ്യ NTA CBI ഇത്യേതയോഃ ച പ്രതിക്രിയ യാചിത. സഹൈവ പ്രകരണേസ്മിൻ ദില്യാഃ ന്യായാലയേന പൂണെനഗരസ്യ ഭൗതികശാസ്ത്രസ്യ ആചാര്യാം മനീഷാ സഞ്ജയ ഹവൽദാരം നീറ്റ് UG പരീക്ഷാപത്ര ലീക പ്രകരണേ കേന്ദ്രീയ അന്വേഷണ സംസ്ഥായാഃ

0: षड् दिनानाम् अभिरक्षायां प्रेषितम्। विशेष न्यायाधीशेन अजयगुप्तावर्येण अभियुक्तया सह अभिरक्षायां प्रश्नोत्तरमुद्दिश्य सीबीआई इत्यस्य आवेदनं स्वीकृतम्। मनीषा इत्येषा मई मासस्य 22 दिनाङ्के निगडिता आसीत्। ट्रांसिट रिमांड इत्यनेन माध्यमेन न्यायालये उपस्थापिता च। सीबीआई इत्यस्य अनुसारं नीट यूजी परीक्षा सामग्रीनां अनुवादिका रूपेण कार्यं कुर्वन्ती पुणे नगरे सेठ हीरालाल सराफ प्रशालया सह सम्बद्धा अन्यैः अभियुक्तैः सह अनुवादार्थं भौतिकशास्त्रस्य प्रश्नान् प्रसारितवती इति आरोपः अस्ति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। असम सर्वकारेण अद्य राज्यविधानसभायां समाननागरिकसंहितायाः विधेयकं स्थापितम्। विधेयकं बहुविवाहं प्रतिषिद्धुं लिविन संबंधानां पंजीकरणं अनिवार्यं कर्तुं च प्रयतते। विधेयकस्य व्यवस्था अस्ति यत् असम राज्ये निवसतां अनुसूचित जनजातीनां कृते एतत् न प्रवर्तयिष्यति। विवाहार्थं विधेयकं पुरुषाणां तथा महिलानां कृते क्रमशः 21 वर्षाणि 18 वर्षाणि च न्यूनतमं आयुः स्वीकरोति तथा च बहुविवाहं निषेधयति। विधिसम्मत अधिकाराणां रक्षणार्थं विधेयके विवाह पंजीकरणं विवाह विच्छेद पंजीकरणं अनिवार्यं च कर्तुं प्रस्तावः अस्ति। यद्दंपति कृते भरण पोषणस्य उत्तराधिकारस्य अन्यानां विधिसम्मत संरक्षणस्य च सुरक्षायै महत्वपूर्णं भविष्यति। राज्यस्य मन्त्रिमण्डलस्य मन्त्री अतुल बोरा इत्येषः मुख्यमन्त्रिणः हिमन्ता बिस्वा शर्मा इत्यस्य पक्षतः सदने समान नागरिक संहितायाः असम विधेयकं 20-26 इति प्रस्थापयत्। अनेनैव असम राज्यं पूर्वोत्तरस्य प्रथमं देशस्य तृतीयं च भाजपा शासितं राज्यम् अभवत् यत् UCC इति विधिं प्रावर्तयत्। भाजपेति दलं 26,000 विधानसभा निर्वाचनात् प्राक् असम राज्ये स्वस्य घोषणापत्रे UCC विधेयकस्य प्रतिज्ञाम् अकरोत्। अस्मिन्नेव मासे 13 दिनाङ्के राज्यमन्त्रिमण्डलेन प्रथमसभायां विधेयकं स्वीकृतम्। वित्तमन्त्री निर्मला सीतारामनः अद्य पश्चिम एशिया संकट कालावधौ इन्धनस्य उर्वरकस्य विदेशी मुद्रायाः च विषये अधिकं ध्यानं दातुम् आहूतवती। देशीय अर्थव्यवस्था निरन्तरं सुदृढा एव अस्ति इति उक्तवती। मुंबई नगरे सिडबी संस्थायाः 37वें वार्षिकोत्सवे आयोजिते कार्यक्रमे भाषणं कुर्वन्ती वित्तमन्त्रिणा उक्तं यत् डीजल पेट्रोल उत्पाद शुल्कयोः न्यूनीकरणेन 1,00,000 कोटि रूप्यकाणां राजस्वस्य उपरि प्रभावः भविष्यति। सा प्रधानमन्त्रिणः नरेन्द्रमोदिनः परोपकारस्य प्रार्थनायाः अनन्तरं निन्दकेषु वाक्प्रहारं कृतवती। सा उक्तवती यत् भारते भयस्य उत्प्रेषणं कर्तुं न शक्यते। राष्ट्रियान्वेषण अभिकरणेन अद्य जम्मूकश्मीरस्य श्रीनगर शोपियान जनपदयोः 3 स्थानेषु अन्वेषणं विहितम्। अधिकारिणः उक्तवन्तः यत् शोपियान नगरस्य इमाम साहिब क्षेत्रे दारुल उलूम सिराजुल उलूम इत्यत्र अन्वेषणम् अभवत्। गतमासे एषा संस्था अवैध संस्था इति घोषिता आसीत्। शोपियान नगरस्य मूलु चित्रगाम क्षेत्रे पूर्व जमात ए इस्लामी प्रमुखस्य सहजादा औरंगजेबस्य निवासस्थाने अपि च श्रीनगरस्य लाल बाजार क्षेत्रे बालिकानां धार्मिक विद्यालये जमीयत उल बनात इत्यत्र अपि अन्वेषणं जातम्। अवधेयं यत् अद्य प्रातः काले अन्वेषणं समारब्धम्। क्वाड विदेश मन्त्रिमण्डलस्य उपवेशनं श्वः नवदिल्ल्यां भविष्यति। ऑस्ट्रेलिया देशस्य विदेशमंत्री पेनी वोंगह, जापान देशस्य विदेशमंत्री तोशिमित्सु मोटेगी, अमेरिका देशस्य विदेश सचिवः मार्को रूबियो च अस्याम सभायाम उपस्थिताः भविष्यन्ति। विदेशमंत्री डॉक्टर एस जयशंकरः अस्य सम्मेलनस्य अध्यक्षः भविष्यति। विदेशमन्त्रालयः अवदत् यत् नेतारः प्राधान्येषु क्षेत्रेषु क्वाड सहयोगस्य प्रगति विषये विचारान् विनिमयं करिष्यन्ति। वर्तमान उपक्रमाणां प्रगतिम् अपि च परस्पर चिंता विषयकान् अन्यान् अन्ताराष्ट्रिय विषयान् समीक्षितुं शक्नुवन्ति। भारत अमेरिका ऑस्ट्रेलिया जापान देशैः युक्तः क्वाड संघः भारत प्रशांत प्रदेशे शान्त्यै सुरक्षायै स्थिरतायै च प्रमुखः समूहः उद्भूतः अस्ति। भारतं संघटनस्य वर्तमानस्य अध्यक्षस्य रूपेण अस्याः सभायाः आतिथ्यं करोति। भारत ऋतु विभागेन आगामिषु त्रिषु दिनेषु दिल्ल्याम् उष्णतरङ्गस्य स्थित्यै पीतवर्णीया सञ्चेतना प्रदत्ता अस्ति। विभागस्य अनुसारं राष्ट्रिय राजधान्यां दिवसस्य तापमानं 44-46 डिग्री सेल्सियस पर्यन्तं भवितुम् अपेक्षा अस्ति। आगामी दिनद्वयोः हरियाणायां चंडीगढ़े पंजाबे बिहारे छत्तीसगढ़े मध्य प्रदेशे तटीय आंध्र प्रदेशे पूर्वी राजस्थाने झारखंडे ओडिशायां तेलंगानायां पश्चिम उत्तर प्रदेशे च उष्ण तरंगस्य स्थितिः यथावदेव भविष्यति इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
2: കാണട്ടെ? വാവ്, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
8: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
9: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്, മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
1: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരും.

0: എന്ന് സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് May 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി May 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും May 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി,

0: രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116880 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ പി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം യു എൻ ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. May 25 ഫുട്ബോൾ ദിനമായും May 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ യു എൻ തീരുമാനിച്ചത് 2024 May 7. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 May 25. ഇത് മുൻനിർത്തിയായിരുന്നു യു എൻ തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് May 25. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് യു എൻ വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും യു എൻ പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. US പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവുമധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും എത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ 2 രാജ്യമാണ് കേപ്പ് വേർദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ്പ് വേർദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാന്റാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാന്റിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൌന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1 വിസ്തീർണത്തിൽ 7 ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-48 ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യയ്ക്ക് ഇതുവരെ 2 കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986 തുടക്കം. 5 യോഗ്യതാ മത്സരങ്ങളിൽ 2 കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യമറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ്

പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷേ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500ലധികം വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹെർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12-ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314ൽ ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2-ാം രാജാവ് 1324ൽ ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച രണ്ട് രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിന് എതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1857ൽ രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72 എഫ് എ കപ്പ് സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 മെയ് 21 പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908 ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി. 1900ൽ ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928 ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും. കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശപ്പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോകപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും. 2022 ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കുറി ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 14 മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച യുഎൻ ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. യുഎൻ ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ചയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വശത്ത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും US ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൌണ്ട് കടന്ന് ഇറാൻ US മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.

തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991 ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലതാനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ടുതന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്താനല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം.

0: ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികളെക്കുറിച്ച് ഡോക്ടർ ശൈലജകുമാരി എം എസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം നോക്കാം. കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം പോലെയാണ് ചെടികൾക്ക് വളങ്ങൾ. പണ്ടുകാലത്തൊക്കെ കൃഷിക്കാരെല്ലാം ജൈവവളങ്ങളാണ് വിളകളിൽ പ്രയോഗിച്ചിരുന്നത്. അന്നൊക്കെ രാസവളങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ ജൈവ കാർഷിക വിളകൾ ഭക്ഷിച്ചിരുന്ന മനുഷ്യർ ആരോഗ്യപൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി എം എസ്. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. ഇപ്പം ജൈവ കൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവവളങ്ങളാണ്. ഇപ്പം ജൈവ കൃഷിയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവകൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിൻ്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷി രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിൻ്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അളവ്. കൃത്യമായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവകൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: അപ്പൊ ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറമേ നിന്ന് വാങ്ങുന്നതുമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവകൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവകൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നതുപോലെ ജൈവകൃഷിയിൽ ആവശ്യമായ

0: വരുന്ന ജൈവവളങ്ങളുടെ തോത്, ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യതക്കുറവാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ജൈവവളങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് ലഭ്യമാകണമെന്നില്ല. ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ കേരളം മൊത്തം ജൈവകൃഷിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല അളവിൽ ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ മണ്ണിൻ്റെ വളക്കൂറും അവിടെ ചെയ്യാൻ പോകുന്ന വിളയുമൊക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് അത്രമാത്രം നല്ല വളക്കൂറുള്ള മണ്ണ് തനതായി ഇല്ലാത്ത സാഹചര്യങ്ങളിലും നല്ല ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ആവശ്യമായ അളവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജൈവികമായ രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായി നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ജൈവകൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം.
1: പിന്നെ ഘട്ടംഘട്ടമായിട്ട് വേണമെങ്കിൽ കർഷകർക്ക് ജൈവകൃഷിയിലോട്ട് പോകാം.
0: അതെ, അതായത് നമുക്കറിയാം ജൈവവളങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായും രാസപരമായും ജൈവികമായും ഒക്കെ അത് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ആ മണ്ണ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അത് വിളയിലേക്കും അതിൻ്റെ ഗുണങ്ങൾ എത്തിച്ചേരുകയാണ്. ഗുണമേന്മയുള്ള ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജൈവവളങ്ങളുടെ ഉപയോഗം മൂലം മണ്ണിൻ്റെ ഘടന, രചന, മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ ജലത്തിൻ്റെ ലഭ്യത ഇവയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജൈവവളങ്ങളുടെ ഉപയോഗം വഴി മണ്ണിൻ്റെ ജൈവാംശം കൂടുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം. മണ്ണെന്ന് പറയുന്ന മാധ്യമത്തിൽ കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അടങ്ങിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തന ഭാഗമായിട്ട് മണ്ണിലെ ജൈവാംശം കൂടുന്നു. അതേസമയം തന്നെ മണ്ണിൻ്റെ ജൈവാംശം കൂടുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ജൈവവളങ്ങളുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിൻ്റെ ജൈവാംശം കൂടുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതും മണ്ണിൻ്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജൈവകൃഷിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ വളക്കൂറും അവിടുത്തെ ജൈവ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉടനെ തന്നെ ജൈവ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കും, അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നല്ല അളവിൽ ഉണ്ടാകും, ഗുണമേന്മയുള്ളതാകും. ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
1: പിന്നെ മണ്ണിനെ എപ്പോഴും നമ്മളൊരു ജീവനായിട്ട് കാണുന്നതായിരിക്കും ശരിയായ ഒരു രീതി.
0: അതെ അതെ അതെ, നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ മണ്ണ് ജീവന്റെ ആത്മാവാണ് മണ്ണെന്ന് പറയുന്നത് പോലെ മണ്ണിൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടാനുകോടി സൂക്ഷ്മജീവൻ അവയ്ക്കൊരു വലിയ അപജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമുള്ള ഒരു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായി ത്വരിതപ്പെടുത്തുന്നത് വഴി ഈ ഘട്ടം ഘട്ടമായിട്ട് ജൈവകൃഷിയിലേക്ക് പോകുന്നതിൻ്റെ സ്പീഡും കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: ഇപ്പം നമ്മൾ ജൈവവളങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പ്രധാനമായ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ ഉപയോഗിച്ചു വരുന്നത്?
0: ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കന്നുകാലി വളം, അതായത് പശുവിൻ്റെ ചാണകം, പിന്നെ കോഴിവളം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പച്ചില വളങ്ങളുണ്ട്, ധാരാളമായിട്ടുള്ള വ്യത്യസ്ത പച്ചില വളങ്ങൾ, പിന്നീട് ഓയിൽ കേക്ക്സ്, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ചെറു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യ പടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകൾ, ഇനി അതല്ല കമ്പോസ്റ്റ് ആക്കാതെ ജൈവവളങ്ങളായിട്ട് തന്നെ ഇടുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇടാം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചെങ്കിലും നൈട്രജൻ വളങ്ങൾ കൂടി പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ആദ്യം ചേർത്ത് കൊടുക്കണം. കാരണം

0: ഉള്ളൂ. കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജൻ വളങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല.
1: അപ്പോൾ ഇതിന്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ജൈവവളം ഉപയോഗിക്കാൻ നേരം?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാധ്യതകളേറെയാണ്. ഘടനാരചന മെച്ചപ്പെടുത്തും, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമൊക്കെയുള്ള സാഹചര്യത്തിൽ മണ്ണിന്റെ ചൂട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണിന്റെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ അളവ്, കാരണം ഈ വായു സഞ്ചാരമൊക്കെ ഒരു പരിധിവരെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും ജലവിനിമയവും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. അവയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ജൈവവളങ്ങൾ. അപ്പൊ സാധ്യതകളേറെയാണ്. പക്ഷെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പം നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോ കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു സെന്റിന് 100 കിലോ അല്ലെങ്കിൽ ഒരു സെന്റിന് 50 കിലോ എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പം അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്കറിയാം, കാരണം മൂലകങ്ങൾ കുറവായതുകൊണ്ട് ഈ ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കൂട്ടിച്ചേർത്താല്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പം വരത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല, അത് കുറേ നാളത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും, രാസ, ജൈവിക, ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കും, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൊടുക്കും, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനെയുള്ള ഒരുപാട് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും ഗുണമേന്മയെ കൂട്ടുന്നതുമായ ഘടകങ്ങൾ ജൈവവളങ്ങളിൽ തനതായി തന്നെ അടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ സസ്യങ്ങൾ, ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയും എല്ലാം.
0: അതെ അതെ അതെ അതെ, അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, അതിന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യവിളയ്ക്കുണ്ടാകുന്ന അല്ലെ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജൈവവളം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യവിളയുടെ ഗുണം കൂടുന്നു, സ്വാദ്, മണം, അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവ കൃഷിയിലേക്ക് പോകുന്നു, അല്ലെ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഗുണമേന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10 മായിരവും വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അതുമാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ, അപ്പം അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്.

0: കാളകൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കള്, കാളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ, പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കുമൊക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്, വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസ കീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലെയുള്ള മറ്റ് രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ, അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെ കുറിച്ച് നമ്മളൊരു നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന 4 ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചുനടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേമ്പിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേമ്പിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ടിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈട് നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിരുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
3: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ 2 ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
4: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷി യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
2: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം, പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
5: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
6: വയലും വീടും സമാപിക്കുന്നു.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
9: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹൈറേഞ്ച് വൃത്താന്തം.

ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമവും സുതാര്യവുമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി വിന്യസിച്ച ഉദ്യോഗസ്ഥർക്ക് കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ മികവോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ജില്ലയിലെ ഉദ്യോഗസ്ഥരുടെ ടീം വർക്കിന്റെ വിജയമാണ്. ഏറ്റവും വലിയ ജില്ല, കുറഞ്ഞ ജനസംഖ്യ, സവിശേഷമായ ഭൂപ്രകൃതി, യാത്രാ സൗകര്യങ്ങൾ എല്ലാം വെല്ലുവിളിയായിരുന്നു. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ദിവസം മുതൽ വോട്ടെണ്ണൽ പ്രക്രിയ വരെ എണ്ണയിട്ട യന്ത്രം പോലെ ഉദ്യോഗസ്ഥരുടെ സംഘം പ്രവർത്തിച്ചു. പരാതികൾക്കിടയില്ലാതെ SIR പ്രവർത്തനങ്ങൾ യഥാസമയം പൂർത്തീകരിച്ച BLOമാരുടെ സേവനം എടുത്തു പറയേണ്ടതാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കുള്ള സർട്ടിഫിക്കറ്റും ചടങ്ങിൽ കളക്ടർ വിതരണം ചെയ്തു. പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക്, കുക്ക്, പാർട്ട് ടൈം സ്വീപ്പർ, സെക്യൂരിറ്റി, ഫീമെയിൽ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് May 29 നടത്താനിരുന്ന വാക്കിൻ ഇന്റർവ്യൂ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ഈ മാസം 26 രാവിലെ 11:30 തൊടുപുഴയിലുള്ള ജില്ലാ ഓഫീസിൽ നടക്കും. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവ് കുമാർ വി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബോർഡ് ഡയറക്ടർ KK തോമസ് ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നിലവിലുള്ള സിദ്ധ അറ്റൻഡർ തസ്തികയിലെ ഒഴിവിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി കുയിലിമലയിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഈ മാസം 29 നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ വിഭാഗത്തിലേക്ക് എക്സ്റേ ഫിലിം, ലാബ്, റീഏജന്റ് എന്നിവ ലഭ്യമാക്കുന്നതിന് തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ദർഖാസ്തുകൾ ക്ഷണിച്ചു. June 4 ഉച്ചകഴിഞ്ഞ് 1 മണിവരെ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 ദർഖാസുകൾ തുറക്കും. സൂപ്രണ്ട് താലൂക്ക് ആശുപത്രി അടിമാലി എന്ന വിലാസത്തിൽ ദർഖാസുകൾ സമർപ്പിക്കണം. IHRDയുടെ കീഴിലുള്ള പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിപ്ലോമ പഠനത്തിന് താൽപ്പര്യമുള്ള SSLC+2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നേരിട്ടെത്തിയോ 8547005000 എന്ന ഫോൺ നമ്പറിലോ കോഴ്സ് സംബന്ധമായ വിശദാംശങ്ങൾ അന്വേഷിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 8547005000. തൊഴിലാളികൾ, തൊഴിലുടമകൾ, പെൻഷൻകാർ എന്നിവർക്കായി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയും പരാതി പരിഹാര അദാലത്തും 29 നടക്കും. തൊടുപുഴ ESIC ബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്ന പരിപാടിയിലേക്ക് രാവിലെ 9 രജിസ്ട്രേഷൻ തുടങ്ങും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ESI സംബന്ധമായ പരാതികൾ മാനേജർ ബ്രാഞ്ച് ഓഫീസ് ESI കോർപ്പറേഷൻ തൊടുപുഴ അല്ലെങ്കിൽ മാനേജർ ഡിസ്പെൻസറി കം ബ്രാഞ്ച് ഓഫീസ് ESI കോർപ്പറേഷൻ ഫാത്തിമ മാതാ നഗർ അടിമാലി എന്ന വിലാസത്തിലും PF സംബന്ധിച്ച പരാതികൾ മൂന്നാർ PF ഓഫീസിൽ അസിസ്റ്റന്റ് PF കമ്മീഷണർ PF ജില്ലാ ഓഫീസ് മൂന്നാർ എന്ന വിലാസത്തിലും തപാലിലോ നേരിട്ടോ 28 ലഭ്യമാക്കണം. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡൽഹി.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1 ലക്ഷം കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
2: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per liter. The government is estimated to take a revenue impact of over 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
1: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പുജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
4: Several key agreements were signed during the visit which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership which has given a boost to our defense partnership with UAE.
1: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രദേശത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ ഒരു ചിത്രീകരണം കേൾക്കാം. ലഹരിയിൽ പൊലിയുന്ന ജീവിതം. രചന സംവിധാനം സുജിൻ എസ് ആർ. പങ്കെടുത്തവർ ദേവികുളം റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായ ശ്രീ വിഷ്ണു ടി ജി, അനീഷ് ഡി ആർ, ജോസഫ് കെ പി, പ്രവീൺ കുമാർ, സുജിൻ എസ് ആർ, സൗമ്യ. അവതരണം ആകാശവാണി ദേവികുളം നിലയം. മോനെ അഖിലേ, എഴുന്നേൽക്ക് മോനെ, സ്കൂളിൽ പോണ്ടേ? എൻ്റെ കൊച്ചെ, 10-ാം ക്ലാസ് വരെ വിളിച്ചുണർത്തേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഇത് +2 അല്ലേ, അതും സയൻസ്. ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്.
1: ഓ അമ്മേ, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. 10-ാം ക്ലാസ്സിൽ ഇത് തന്നെയല്ലേ പറഞ്ഞേ?
0: 10-ാം ക്ലാസ് പോലെയാണോ മോനെ ഇത്? നീ പഠിച്ച് ഈ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാകണം.
1: എന്റെ പൊന്നമ്മേ, ഇന്നലെ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു. ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതാ, അതാ എഴുന്നേൽക്കാൻ താമസിച്ചത്. ആ എന്തായാലും അമ്മ വിളിച്ചത് നന്നായി.
2: ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഞാൻ ഇന്നലെ നടത്തിയ ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യവും ഫുൾ മാർക്ക് വാങ്ങി അഖിൽ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. എല്ലാവരും അഖിലിനൊരു കൈയടി കൊടുത്തേ.
1: താങ്ക് യു ടീച്ചർ.
2: അഖിൽ ഈ സ്കൂളിൻ്റെ അഭിമാനമാണ്. നമുക്കൊരു ഡോക്ടറായി തന്നെ നാളെ ഇയാളെ കാണാൻ സാധിക്കും.

0: എടാ അഖിലേ, നീ എന്താ ബസ്സിരുന്ന് ഉറങ്ങുകയാണോ?
1: ആ ശരത് ചേട്ടാ, ഇന്നലെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ താമസിച്ചു. ബസ്സിലിരുന്നപ്പോൾ നല്ലപോലെ ഉറക്കം വന്നു. മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു സുഖമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു.
0: എടാ, നിനക്ക് ഉറക്കം വരാതെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ ഞാനൊരു സൂത്രം പറഞ്ഞുതരട്ടെ?
1: ഏ, അതെന്ത് സാധനം?
0: നീ ആരോടും പറയില്ലെങ്കിൽ നിനക്ക് ആ സാധനം ഒപ്പിച്ചു തരാം. അതൊരു മാജിക് ആണ്ട. അത് കഴിച്ച വിശപ്പും തളർച്ചയും ഉറക്കവും ഒന്നും വരില്ല. നിനക്ക് എത്ര നേരം വേണമെങ്കിലും പഠിക്കാം.
1: ഞാൻ ആരോടും പറയില്ല ചേട്ടാ. എൻ്റെ സ്റ്റോപ്പായി, ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ, നാളെ കാണാം.
0: ഓക്കേടാ, നാളെ ഞാൻ ആ സാധനം സെറ്റാക്കാം.
2: മോനെ അഖിലേ, എഴുന്നേൽക്ക്, സ്കൂളിൽ പോകണ്ടേ? എന്താ ഇത്ര ക്ഷീണം നിനക്ക്?
1: എനിക്ക് വയ്യ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല.
2: എന്താ മോനെ, നിനക്ക് സുഖമില്ലേ? എഴുന്നേക്ക്,
1: ഒന്ന് ഇറങ്ങിപ്പോ നാശമേ. എനിക്ക് അല്പം സ്വസ്ഥത തരുമോ?
2: ആഹാരവും കഴിക്കില്ല, സ്കൂളിലും പോകില്ല, പഠിക്കുന്നുമില്ല. നിനക്കിത് എന്തു പറ്റി മോനെ?
1: എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ സ്കൂളിൽ പൊക്കോളാം, പോരെ.
3: ഗുഡ് മോർണിംഗ്. സിഡൗൺ. ഓണപ്പരീക്ഷയുടെ മാർക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ടോപ്പർ രശ്മിയാണ്. ഞാൻ പേര് വിളിക്കുന്നതിനനുസരിച്ച് വന്ന് പേപ്പർ വാങ്ങിക്കുക കേട്ടോ. രശ്മി 50-ൽ 45 മാർക്ക്, മിടുക്കി. ഹരി 50-ൽ 40 മാർക്ക്, സുമയ്യ 50-ൽ 39, അഖിൽ 50-ൽ 10 മാർക്ക്. അഖിലിന് ഇപ്പം എന്തു പറ്റി? പഠിത്തത്തിലൊന്നും ഇപ്പോൾ ശ്രദ്ധയില്ലല്ലോ. നാളെ വരുമ്പോൾ അമ്മയെ വിളിച്ചുകൊണ്ട് വരണം.
2: ഹലോ. അതെ, അഖിലിൻ്റെ അമ്മയാണ്. എന്താ സാർ, എന്തു പറ്റി? ശരി സാർ, ഞാൻ ഉടനെ വരാം.
4: എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ആരാ വിളിച്ചത്?
5: പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. അഖിൽ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. അവനൊരു സ്വർണവള വിൽക്കാൻ ഏതോ കടയിൽ ചെന്നു എന്ന് പറയുന്നു.
4: നിന്നോട് അവൻ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്?
5: അവന്റെ കൂട്ടുകാരന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു എന്നാ പറഞ്ഞത്.
4: എന്തായാലും വേഗം റെഡിയാകൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം.
5: സാർ, ഞാൻ അഖിലിൻ്റെ അമ്മയാണ്. ഇവിടുന്ന് ഫോൺ ചെയ്ത് എന്നോട് വരാൻ പറഞ്ഞിരുന്നു.
6: നിങ്ങൾ എസ് ഐ സാറിൻ്റെ മുറിയിലേക്ക് ചെല്ലൂ.
4: കയറി വരൂ.
2: സാർ, ഞങ്ങൾ അഖിലിൻ്റെ അച്ഛനും അമ്മയും ആണ്.
4: വരൂ, ഇരിക്കൂ. ഈ വള നിങ്ങളുടേതാണോ?
2: അതെ സാർ.
4: അഖിൽ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ 1 പവൻ തൂക്കമുള്ള ഒരു സ്വർണവള വിൽക്കാൻ ചെന്നു. കടക്കാരൻ സംശയം തോന്നി പോലീസിൽ വിളിച്ചതാണ്. അഖിലിനോട് സംസാരിച്ചപ്പോൾ അഖിലൊന്നും മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ.
2: മോനെ, നീ എന്തിനാ ഈ കള്ളത്തരമൊക്കെ കാണിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്തിനാ പൈസ? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ.
1: സോറി അമ്മേ, സോറി.
4: മോനെ, മോൻ എന്തിനാ ആ വളയെടുത്തത്? മോൻ എന്തിനാ ഇത്രയധികം പൈസ?
2: തലകുനിച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല മോനെ. ഇപ്പോൾ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും.
1: എനിക്ക് തെറ്റുപറ്റിപ്പോയമ്മേ. ഉറങ്ങാതിരുന്ന് പഠിക്കാനായി എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ശരത്ചേട്ടൻ എനിക്കൊരു പൊടി കൊണ്ടു തന്നു. അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്കതില്ലാതെ പറ്റാതായി. ആദ്യമൊക്കെ ചേട്ടൻ എനിക്കത് വെറുതെയാണ് തന്നത്. ഇപ്പോൾ ആ പൊടി വേണമെങ്കിൽ പൈസ കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ശരത്ചേട്ടന് കൊടുക്കാനുള്ള പൈസ ഒപ്പിക്കാനാണ് അമ്മേ ഞാൻ വളയെടുത്തത്.
4: മോനല്ലാതെ ആരെങ്കിലും ശരത്ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ പൊടി വാങ്ങുന്നുണ്ടോ?
1: അത് ബൈക്കിൽ വരുന്ന 2 ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ശരത്ചേട്ടൻ പൊടി വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനവരെ സാറിന് കാണിച്ചു തരാം.
4: മോനെ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്കിൾ സഹായിക്കാം. മോൻ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കണം.
1: ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി.
4: ഇവിടെ അടുത്തുള്ള എക്സൈസ് ഓഫീസിൽ എൻ്റെ ഫ്രണ്ടാണ് എക്സൈസ് ഇൻസ്പെക്ടർ. നിങ്ങൾക്കറിയാമല്ലോ, സംസ്ഥാനത്തുടനീളം അവർ നടത്തി വരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ വിമുക്തിയെപ്പറ്റി
7: കേട്ടിട്ടുണ്ട് സാർ.
4: അവിടെ നിങ്ങൾക്ക് വേണ്ട സമ്പൂർണ്ണ പരിഹാരം ലഭിക്കും. ഞാൻ ഇപ്പോൾ തന്നെ അവിടെ വിളിച്ചു പറയാം.
2: ചെല്ലാം സാർ, വലിയ ഉപകാരം. നന്ദി,
7: വളരെ നന്ദി സാർ.
8: എസ് ഐ സാർ പറഞ്ഞിട്ട് വരികയാണ്, ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് കാണണം.
4: ഇരിക്കൂ, ഇപ്പോൾ വിളിക്കാം.

0: അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
1: സാർ, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ.
2: വരൂ വരൂ, ഇരിക്കൂ.
1: എസ് ഐ സാർ പറഞ്ഞിട്ട് വന്നതാണ്.
2: ആ, മനസ്സിലായി. അഖിലും അദ്ദേഹത്തിന്റെ അച്ഛനും അല്ലേ?
1: അതെ സാർ.
2: അഖിൽ, സുഖമാണോ? വിഷമിക്കേണ്ട അഖിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ആദ്യം എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. ഇന്നത്തെ കാലത്ത് മക്കളിൽ അമിത പ്രതീക്ഷയും അമിത വാത്സല്യവും പുലർത്തുന്ന നിങ്ങൾ പല കാര്യങ്ങളിലും അവരെ അമിതമായി നിർബന്ധിക്കാതെ സുഹൃത്തുക്കളെ പോലെ തന്നെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ നിർബന്ധമായും എല്ലാ ദിവസവും സമയം കണ്ടെത്തി അവരുടെ ഒരു ദിവസത്തിൽ എന്ത് നടന്നു എന്ന് ചോദിച്ചറിയണം. അവരുടെ ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കപ്പെടുകയും തിരിച്ചറിയുകയും ചെയ്യണം.
1: ജോലി തിരക്കുൾ കാരണം ശ്രദ്ധിച്ചില്ല സാർ, ഇനി മുതൽ ശ്രദ്ധിക്കാം.
2: ഓക്കെ, ഇനി അഖിലിനോടാണ്. അഖിൽ സയൻസ് അല്ലേ പഠിക്കുന്നത്?
3: അതെ സാർ.
2: അഖിൽ കടന്നുപോകുന്ന ഈ പ്രായത്തിനെ വിശേഷിപ്പിക്കുന്നത് അഡോളസൻറ്റ് ഏജ് എന്നാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ കഴിയാത്ത പ്രായം. ഉദാഹരണമായി പറഞ്ഞാൽ ബ്രേക്കില്ലാത്ത ഒരു സ്പോർട്സ് കാർ പോലെയാണ്. പോലീസും എക്സൈസും നിങ്ങളുടെ സ്കൂളിൽ ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ കരുത്താണ് യുവാക്കൾ. നിങ്ങൾ തകർന്നാൽ ഈ രാജ്യവും തകരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജ്യത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യുവാക്കളിൽ ലഹരി എത്തിക്കുക എന്നുള്ളത്. ഓക്കെ അഖിൽ, ഞാൻ ഇവിടുന്ന് ഒരു കത്ത് തരാം. അത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ വിമുക്തി കൗൺസിലർമാർ നിനക്ക് വേണ്ട ശരിയായ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും തരും. ഇപ്പോൾ തന്നെ പൊക്കോളൂ
0: സാർ.
2: കൗൺസിലിംഗ് ലെറ്റർ തയ്യാറാക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിടൂ.
0: ശരി സാർ.
2: ആ സാറിനൊപ്പം പോയിക്കോളൂ. അഖിലെ, രാജ്യത്തിന്റെ അഭിമാനമായി നല്ലൊരു പൗരനായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
3: നന്ദി സാർ.
1: ശരി സാർ, വളരെ ഉപകാരം.
0: എല്ലാവർക്കും ലഹരി വിരുദ്ധ ദിനാശംസകൾ. ഇന്ന് നമ്മുടെ പരിപാടിയിൽ പ്രസംഗിക്കുന്നത് പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലാണ്. അഖിലിനെ സ്വാഗതം ചെയ്യുന്നു.
3: എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കൂട്ടുകാരോട് എൻ്റെ കഥ പങ്കുവയ്ക്കാം. ലഹരി എന്ന വിധത്തിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥ. നമുക്ക് ചുറ്റും ചതിക്കുഴികളുമായി ലഹരി മാഫിയ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പിടിയിലകപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കും. എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും മുൻപേ നമ്മുടെ ജീവിതം കൈവിട്ടു പോകും. എത്ര ശ്രമിച്ചാലും തിരിച്ചു കയറാൻ പറ്റാത്ത പടുകുഴിയിലേക്കായിരിക്കും ആ ലഹരി നമ്മളെ തള്ളിയിടുക. സൗഹൃദത്തിൽ നിന്ന് തുടങ്ങി ഭീഷണികളിലും ബ്ലാക്ക് മെയിലിലും ചെന്ന് അവസാനിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ ആദ്യമേ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒന്നിനും കുറുക്ക് വഴികളില്ല. വേണ്ടെടുത്ത് നോ പറയാൻ പഠിക്കണം. Say no to drugs.
4: Say no to drugs.
5: ലഹരിയിൽ പൊലിയുന്ന ജീവിതം ചിത്രീകരണം കേട്ടല്ലോ. രചന സംവിധാനം സുജിൻ എസ് ആർ. പങ്കെടുത്തവർ ദേവികുളം റേഞ്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായ ശ്രീ വിഷ്ണു ടി ജി, അനീഷ് ഡി ആർ, ജോസഫ് കെ പി, പ്രവീൺ കുമാർ, സുജിൻ എസ് ആർ, സൗമ്യ. ഇവരോടൊപ്പം വിജിമോൾ എൻ സി. അവതരണം ആകാശവാണി ദേവികുളം നിലയം.
6: നമസ്കാരം. ഉപരിപഠനം എവിടെ എങ്ങനെ എന്നതിലേക്ക് സ്വാഗതം. നമ്മൾ ഉപരിപഠന കാലഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് കേട്ടും അറിഞ്ഞുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ഉപരിപഠന പരിപാടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, ഒന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രീയമായി എന്തെങ്കിലും പഠനങ്ങളോ പ്രവർത്തനങ്ങളോ നടന്നിട്ടുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ ബോധങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? എന്നതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ സംശയങ്ങളാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിലെല്ലാം വളരെ കൃത്യമായ പഠനങ്ങളും വളരെ കൃത്യമായ നിയന്ത്രണങ്ങളും വളരെ കൃത്യമായ വഴികളുമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നത് ചരിത്രപരമായ സത്യം. ഇന്ന് നമ്മൾ പ്രധാനമായും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പങ്കുവെക്കുന്നതും കരിയർ ആസൂത്രണം എന്ന തലക്കെട്ടിൽ നമ്മൾ എവിടെയും വായിക്കുന്ന കരിയർ പ്ലാനിംഗ് ആണ്. കരിയർ ആസൂത്രണം എന്താണ് കരിയർ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ കണ്ടുകഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു കരിയർ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ നടത്തുന്ന അതിന് തയ്യാറെടുക്കുന്ന മുന്നൊരുക്കങ്ങളെയാണ് നമ്മൾ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ കരിയർ ആസൂത്രണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. എന്തൊക്കെയാണ് കരിയർ ആസൂത്രണ ഘടകങ്ങൾ, എന്തിനാണ് കരിയർ ആസൂത്രണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്തിരിക്കുക, ഈ കൃത്യമായ താല്പര്യമുള്ള ഇഷ്ടമുള്ള സമർപ്പിതമായ ഒരു കരിയറിലേക്ക് നമുക്ക് സഞ്ചരിക്കുമ്പോൾ വളരെ കൃത്യമായ ചില തയ്യാറെടുപ്പുകളും ഗൃഹപാഠങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് മുഖ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് തീർച്ചയായും നമ്മൾ വളരെ ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ആവശ്യം വരും. ആ ഒരു ഹോംവർക്ക് എങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് പരിചയപ്പെടാം, ഒന്ന് ശ്രദ്ധിക്കാം. കരിയർ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ കരിയർ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഘടകം, ആരാണോ ആ കോഴ്സ് പഠിക്കാൻ പോകുന്നത്, ആരാണോ ആ കോഴ്സിലേക്ക് ഉപരിപഠന സാധ്യതയെക്കുറിച്ച് വിചാരിക്കുന്നത്, ആ വിചാരത്തെയും ആ ചിന്തയെയും ശക്തമാക്കുന്നതിന് വേണ്ട ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നയാൾക്ക് ഈ കോഴ്സ് പഠിക്കാനുള്ള അഭിരുചിയുണ്ടോ. കരിയർ പ്ലാനിങ്ങിലെ ആദ്യത്തെ ചോദ്യം വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ടു ദിസ് കോഴ്സ്. ചോദ്യം ഇതാണ്, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് ഈ വിഷയം പഠിക്കാനുള്ള താല്പര്യമുണ്ടോ. വിദ്യാർത്ഥിയുടെ അച്ഛനല്ല, വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കല്ല, ചേട്ടനല്ല, ചേച്ചിക്കല്ല, അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർക്കല്ല, കൂട്ടുകാർക്ക് ആർക്കുമല്ല, ഈ പഠിക്കുന്നയാൾക്ക് സ്വന്തമായി ഇതിന് ആപ്റ്റിറ്റ്യൂഡുണ്ടോ. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ദ ഇൻറ്റേണൽ പൊട്ടൻഷ്യൽ ഓഫ് എ പേഴ്സൺ ടു ഡു സം വർക്ക്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ജന്മനാ തന്നെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള കഴിവുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ കഴിവുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഒരു സംശയമില്ല, അതിൽ നിങ്ങൾ ഒന്നാമൻ തന്നെയാണ്. അങ്ങനെ നമുക്ക് കഴിവ് നിക്ഷേപിക്കപ്പെടാത്ത, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടാത്ത കഴിവുള്ള ഒന്നിനെ നമ്മളൊരു ഫോറിൻ ബോഡി എന്നതുപോലെ കൊണ്ടുവന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഇഷ്ടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും വളരെ വളരെ പ്രകൃതിദത്തമായി അത് നമ്മളിലേക്ക് വന്നു ചേരില്ല. ആയതിനാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡുള്ള ഒരു കോഴ്സ് ചേരണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. ഈ ആപ്റ്റിറ്റ്യൂഡിന് പകരം പലപ്പോഴും നമ്മുടെ കുഞ്ഞനുജന്മാരും പലപ്പോഴും മുതിർന്ന ആളുകൾ പോലും പറയുന്ന കാര്യമുണ്ട്, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, എനിക്ക് സിവിൽ സർവീസിനൊന്ന് തയ്യാറെടുക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഐസറിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, അല്ല എനിക്ക് ഫിസിക്സ് ഇൻട്രസ്റ്റ് ആണ് സാർ. ആ ഇൻട്രസ്റ്റ് എന്ന വാക്കും ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഴിവ്, ആ കഴിവിനെ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളും അയാളുടെ ജീവിത രീതികളിലും അയാളുടെ വ്യവസ്ഥകളുമൊക്കെ കൂട്ടം ചേർന്ന് കൂടിച്ചേർന്ന് അയാൾക്ക് ഗുണകരമാക്കും വിധേന ആക്കി വെച്ചിട്ടുള്ള ഒരു കഴിവാണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം എന്നത് അപ്പോപ്പോൾ തോന്നുന്നൊരു കാര്യമാണ്. ഒരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിൽ പ്രധാന കഥാപാത്രം ഒരു വക്കീലിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ വക്കീൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നതായി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വക്കീലായിക്കൊള്ളാമെന്ന്. മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെടുമ്പോൾ ഒരു IAS-കാരനായ ഒരു പോലീസ് ഓഫീസറായിരിക്കും അങ്ങനെ നന്നായി പെർഫോം ചെയ്യുന്നത്, അപ്പോൾ എനിക്കൊരു പോലീസ് ഓഫീസറായാലോ എന്ന് തോന്നലുണ്ടാവും. ഇത് വെറും ഇൻഫാക്ച്വേഷനാണ്, സമയാസമയത്ത് തോന്നുന്ന ഇഷ്ടങ്ങളാണ്. ഈ ഇഷ്ടങ്ങൾ വ്യക്തിയുടെ സാഹചര്യം മാറുന്നതനുസരിച്ച് അതിനോടുള്ള താല്പര്യം മാറുന്നതനുസരിച്ച് മാറും, അത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും ആപ്റ്റിറ്റ്യൂഡിൽ നിക്ഷിപ്തമായതാണെങ്കിൽ മാറ്റം വരില്ല. കൊട്ടാരത്തിലെ മനോഹരമായ വെള്ളപൂശിയ ഭിത്തിയിൽ കരിക്കേട്ട കൊണ്ട് ചിത്രം വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിലെ കുട്ടിയുടെ ബന്ധുക്കളായ ആളുകൾ വഴക്കു പറഞ്ഞു, മേലിൽ വരച്ചേക്കരുത്, കാരണം വലിയ പൈസ കൊടുത്ത് വെള്ളപൂശിയിരിക്കുന്നു, ഇവിടെ നിനക്ക് കരിക്കെട്ട കൊണ്ട് ചിത്രം വരയ്ക്കാനല്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ നിന്ന് കരിക്കെട്ടകൾ വാരി വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയും. കരഞ്ഞുകൊണ്ട് അവർ മൂലെ പൊരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആരും കാണാതെ വീണ്ടും ആ കരിക്കെട്ട് പുറക്കെടുത്ത് അവിടെ തന്നെ മാനിൻ്റെയും കുയിലിൻ്റെയും ഒക്കെ ചിത്രം വരയ്ക്കുമ്പോൾ കൊട്ടാരത്തിലെ കാവൽക്കാരനാണ് കാണാൻ പറയും, തുമ്പുരാനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇത് വരയ്ക്കല്ലേ എന്ന് വഴക്ക് പറയും, ദയവായി ഇതിങ്ങ് തരൂ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ദൂരേക്ക് കളയും. അപ്പോഴും കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ അവൻ്റെ കുഞ്ഞുമ്മാവൻ വരും, ഈ 3.5-വയസ്സുകാരനെ തോളിലേക്ക് കയറ്റി അവന് കയ്യെത്താത്ത ഇടങ്ങളിലേക്ക് വെള്ളപൂശിയിടത്തേക്ക് കുറച്ച് കരിക്കെട്ടുകൾ കൊടുത്ത് അവിടെ മനോഹരമായ മാനിൻ്റെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ പടം വരയ്ക്കാൻ പറഞ്ഞ് വരപ്പിച്ച് വരപ്പിച്ച് വരപ്പിച്ച് ഒരു ദിവസം ജീവിതത്തിൻ്റെ ക്യാൻവാസിൽ വരച്ചു കയറി മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുട്ടിയുടെ പടം വരച്ചു കൊടുത്തപ്പോൾ നിങ്ങളും ഞാനും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം വിളിച്ചു, ചിത്രമെഴുത്തു തമ്പുരാൻ രാജ രവിവർമ്മ. അതാണ് രവിവർമ്മയുടെ ടാലൻറ്റ്. രാജകുമാരന് ആയ അദ്ദേഹം ഒരിക്കലും ഒരു പടയാളിയാകാനല്ല, അദ്ദേഹം സേനയുടെ തലവനാകാനല്ല പോയത്. ഒരുപക്ഷെ സേനയുടെ തലവനാകാൻ പോയാൽ സേനയുടെ തലവനാകായിരിക്കും, പക്ഷെ ഒരിക്കലും ചിത്രമെഴുത്തു തമ്പുരാനാകില്ല. അപ്പോൾ അങ്ങനെയുള്ള ടാലൻറ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ അയാളുടെ അഭിരുചി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ആധുനിക കാലത്ത് മൾട്ടിപ്പിൾ ടാലൻറ്റുകൾ കണ്ടെത്താനുള്ള ധാരാളം ശാസ്ത്രീയമായി രൂപീകരിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിളാണ്. ഭാഗ്യവശാൽ മലയാളികൾ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ പ്ലസ് ടു ഡയറക്ടറേറ്റ് 2018-19 വർഷവും അനൗൺസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് 100 സ്കൂളുകളിൽ നമ്മൾ നടത്തി സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പ്ലസ് ടു ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 100 സ്കൂളുകളിൽ നമ്മൾ പരീക്ഷണാർത്ഥം നടത്തി വിജയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ അത് എല്ലാ സ്കൂളുകളിലേക്കും, കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും, അതുപോലെ 10-ാം ക്ലാസ്സിലേക്കും കൊടുക്കുന്നതിനെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നാൽ നമ്മുടെ കുട്ടികളുടെ ടാലൻറ്റ്, അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ടാലൻ്റല്ല ശരിക്കും ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഏത് മേഖലയിലാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ സൂക്ഷ്മമായ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ നമുക്ക് സാധ്യമാകും. അത് തീർച്ചയായും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വലിയ ദിശാബോധം നൽകുമെന്നതിലും എനിക്ക് സംശയമില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ കിട്ടും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും ആയുർവേദത്തെ, പ്രത്യേകിച്ചും ഹോമിയോ, അതുപോലെ ജനറൽ മെഡിസിൻ പോലെയുള്ള ഇടങ്ങളിലെ ജില്ലാ ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലിക്ക്, സൈക്കോളജിക്കൽ സൈക്കാട്രിക് ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കുകളിലോ ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് കൃത്യമായും, വളരെ കൃത്യമായും ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുന്നതിനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. ആയതിനാൽ വെറുതെ ഇഷ്ടം തോന്നി അല്ലെങ്കിൽ കൂട്ടുകാരി ആ കോഴ്സിന് ചേരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചേട്ടത്തി

0: പറയാണ്, മോളെ നീ ഈ കോഴ്സിന് നഴ്സിംഗിന് ചേർന്നോളൂ, നിനക്ക് അയർലൻഡിൽ പോകാം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലല്ല ചേരേണ്ടത്. ഒരു നഴ്സാകുന്നതിനുള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ, അല്ലാതെ മറ്റുള്ളവർ നേടി എന്ന കാരണത്തിൽ ആകില്ല. കാരണം നിങ്ങളും അയാളും രണ്ടു മനുഷ്യരാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളൊരു കരിയർ പ്ലാനിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത്, എന്തിലാണ് എനിക്ക് അഭിരുചിയുള്ളത്, ആ അഭിരുചിയുള്ള കോഴ്സ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. രണ്ട്, അങ്ങനെ അഭിരുചിയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അഭിരുചി മാത്രം ഘടകമായാൽ പോരാ. ഈ അഭിരുചിയിൽ നമുക്കൊരു കാര്യത്തിൽ ചേരാം, കയറി നിൽക്കാം, അതിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് നമുക്ക് കയറി നിൽക്കാം. പക്ഷേ ആ അഭിരുചിയോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി വേണം. ഒന്ന്, അഭിരുചി ആവശ്യപ്പെട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കുമ്പോൾ അതിനെ നല്ല വിധേന പഠിക്കുന്നതിനാവശ്യമായ കഠിനാധ്വാനം ചെയ്യാനും പരിശ്രമിക്കാനും അതിനായി പണിയെടുക്കാനുമുള്ള മനസ്സുണ്ടോ നമുക്ക്? അതിന് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എബിലിറ്റി ടു ലേൺ ആൻഡ് ടു ഡു വർക്ക് ഹാർഡ്. കഠിനമായി പണിയെടുക്കാനുള്ള മനസ്സും അശ്രാന്തം ശ്രമിക്കാനുള്ള മനസ്സും നമുക്കുണ്ടോ? വിശ്വപ്രസിദ്ധനായ ശാസ്ത്രകാരൻ തോമസ് ആൽവ എഡിസന്റെ വാക്കുകളുണ്ട്, സക്സസ് ഈസ് 99% ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് 1% ഓഫ് ലക്ക്. വിജയമെന്ന് പറയുന്നത് 99% കഠിനാധ്വാനവും 1% മാത്രമേ ഭാഗ്യമുള്ളൂ. അപ്പോൾ അത്തരം 99% കഠിനാധ്വാനത്തിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്ന കോഴ്സുകളെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കാവുള്ളൂ. ചിലതരം കോഴ്സുകളൊക്കെ, പ്രത്യേകിച്ചും നമ്മളിപ്പോൾ നാടി പറയാറുണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അത്ര നല്ലതല്ല, മെഡിക്കൽ കോഴ്സുകൾ നല്ലതല്ല, അങ്ങനൊരു ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. കാരണം ദെർ ഇസ് നോ കോഴ്സ് ഇൻ ദ വേൾഡ് വിച്ച് ഹാസ് സക്സസ്. ഈ ഒരു ലോകത്തിൽ ഇന്നേ വരെ ഒരു കോഴ്സും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞില്ല, ഒരു കരിയർ നല്ലതെന്നില്ല. ഒൺലി സക്സസ്ഫുൾ പീപ്പിൾ, വിജയിച്ച ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ സക്സസ്ഫുൾ കരിയർ ഇല്ല. അപ്പോൾ ഏത് കരിയർ ചെയ്താലും എന്ത് പഠനം നടത്തിയാലും അതിൽ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ മെഡിസിനാണ് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു ദിവസം അയാളുടെ പഠന കാലഘട്ടത്തിൽ 4.5 വർഷവും 1 വർഷത്തെ ഹൗസ് സർജൻസി പീരിയഡ്, പ്രത്യേകിച്ച് 4.5 വർഷക്കാലം 16 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കഠിനമായി പണിയെടുക്കാനും പരിശ്രമിക്കാനും തയ്യാറായി മെഡിസിൻ പഠിക്കാൻ ചെന്നാൽ മാത്രമേ അയാളൊരു നല്ല ഡോക്ടറാകൂ. അതിന് എഞ്ചിനീയറിംഗിലേക്കാണെങ്കിൽ അത് 16 എന്നുള്ള ഞാനൊരു 4 മണിക്കൂറോടെ കുറച്ച് ഒരു 12 മണിക്കൂർ മുതൽ 13 മണിക്കൂറൊക്കെ കഠിനമായി പണിയെടുക്കാൻ ശ്രമിച്ചാലെങ്കിൽ നമുക്കൊരു നല്ല എഞ്ചിനീയർ ആകാൻ പറ്റും. അല്ലാതെ 4 മണിക്കൂർ പഠിച്ചാലും ചിലപ്പോൾ നിങ്ങൾ എഞ്ചിനീയർ ആകും. യു മേ നോട്ട് ബി ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. നിങ്ങളൊരു നല്ല എഞ്ചിനീയർ ആവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് അഭിരുചിയുള്ള കോഴ്സാണ് അത് ഞാൻ തിരഞ്ഞെടുത്തു സർ, പക്ഷെ അഭിരുചിയോടൊപ്പം നിങ്ങൾക്ക് പഠിക്കുന്നതിനും പരിശ്രമിക്കുന്നതിനും അതിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനും തയ്യാറാകാൻ പറ്റുമോ, അതിന് കഴിയുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമാണ് ആ പ്ലാനിങ് കോഴ്സ് നിങ്ങളെ സുഖകരമായി ലക്ഷ്യത്തിലെത്തിക്കും.
1: കരിയർ പ്ലാനിങ്ങിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ബാബു പള്ളിപ്പാട്ട്.
2: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. മലയാളത്തിലാദ്യമായി ഓഡിയോ പതിപ്പ് ഇറക്കിയ പത്രം ഏതാണ്? ഉത്തരം: കേരള കൗമുദി. കാഴ്ച എന്ന പേരിലാണ് ഓഡിയോ പതിപ്പ് പുറത്തിറക്കിയത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 8 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി എം അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്നു, 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനം, 5:35 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50

0: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയ്ഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയ്ഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയ്ഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയ്ഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയ്ഡിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക്കാണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ലക്ഷണങ്ങളല്ല, പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക്കാണ്. നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയ്ഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയ്ഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയ്ഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയ്ഡിൻ്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തലതൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവേ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവേ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവേ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ

0: മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയ്ഡിൻ്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവേ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെൻ്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീരഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിൻ്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ളൊരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവരിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ രണ്ടോ മൂന്നോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയ്ഡ് ഹോർമോൺ എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പി, ചിലർ തൈറോയ്ഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയ്ഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോളോ മിപ്രസോൾ പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിൻ്റെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അതിൽ മുഴകൾ വരുന്നത്. അപ്പോൾ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിൻ്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസറാണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹലോ നമസ്തേ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപാങ്കുരൻ.

മുല്ല എന്ന ചിത്രത്തിന് വേണ്ടി വി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ. ചലച്ചിത്രഗാനം ഇനി 8:40 കേൾക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർ നെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ishodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത്

0: നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 June മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രജനി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയതാണ്.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: leaving several tourists stranded today. In a statement, the Indian Army said that following a distress call from local authorities, rescue teams were swiftly mobilized to the site. According to the Indian Army, a total of 65 cable cars were affected due to the technical malfunction. Over 286 stranded tourists have been rescued by the personnel of Army, NDRF, SDRF, Gulmarg Police, Special Operations Group, J&K Armed Police and other units in the security agencies. Lieutenant Governor Manoj Sinha is personally monitoring the situation. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at TI News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on Air app. Welcome back. You're listening to News at 9. External Affairs Minister Dr. S. Jaishankar will host the Quad Foreign Ministers meeting in New Delhi tomorrow. Foreign Minister of Australia, Penny Wong, Foreign Minister of Japan, Toshimitsu Motegi, and Secretary of State of the United States, Marco Rubio, will participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad initiatives, and reflect on recent developments in the Indo-Pacific region and other international issues of mutual concern. In keeping with the Quad vision for a free and open Indo-Pacific, the ministers will build on discussions held in Washington, D.C. on 1st of July last year. Our correspondent has filed this report.
1: The foreign ministers' meeting this year comes at a time of global uncertainty and West Asia crisis. India is hosting the meeting in its capacity as the current chair of the coalition. The Quad, comprising India, the US, Australia and Japan, has emerged as a key grouping largely focusing on peace, security and stability in the Indo-Pacific region. The Quad nations have come together with a commitment to work as a force for global good and to support an open, free and inclusive Indo-Pacific that is prosperous and resilient. Quad has adopted a positive and practical agenda focusing on contemporary issues and challenges such as health security, climate change, critical and emerging technologies, and strengthening the maritime domain awareness of regional countries. Suparna Saikia, Akashvani News, Delhi.
0: External Affairs Minister Dr. S. Jaishankar today held talks with his Japanese counterpart Motegi Toshimitsu in New Delhi. In his remarks during the meeting, Dr. Jaishankar said India and Japan have a special strategic and global partnership.
2: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: Foreign Secretary Vikram Misri today received a call from Deputy Foreign Minister for Political Affairs of Iran, Majid Takht Ravanchi. The External Affairs Ministry said in a social media post that the discussions focused on recent developments in the region and a review of bilateral cooperation. Union Education Minister Dharmendra Pradhan has written to all the states and union territories calling for safe, secure and successful conduct of NEET UG 2026 re-examination scheduled for the 21st of next month. Mr. Pradhan wrote to all chief ministers, lieutenant governors and administrators across the country seeking their cooperation in this regard. A Delhi court today convicted Congress leader Alka Lamba in a case related to an assault on police personnel during a protest at the Jantar Mantar in 2024. Additional Chief Judicial Magistrate Ashwini Pawar convicted Lamba and fixed 5th of June to hear the arguments on Lamba's sentencing. The prosecution had accused Lamba, the president of the All India Mahila Congress, of obstructing police and blocking a public road while holding a protest at the Jantar Mantar on 29th of July 2024. Members of the Delhi Gymkhana Club today moved to the Delhi High Court against the centre's order asking the club to hand over its premises to the government by the 5th of next month. The court listed the lawsuit for hearing tomorrow. The centre has asked the Gymkhana Club in Latins, Delhi to hand over its premises by the 5th of June, citing that the 27.3-acre land parcel was required for strengthening and securing defence infrastructure. News Justin, the rescue operation in Gulmarg, where around 300 tourists were stranded, has concluded and all the stranded persons have been evacuated safely. In some other news, in Pakistan, a speeding bus collided with a bus parked along a roadside in northwest region today, killing at least 17 people and injuring 5 others. Police said the accident took place on the Swat Expressway in Mardan district. Authorities said the identities of the deceased have yet to be confirmed, while rescue teams continued relief operations at the scene. The bus was carrying passengers to the scenic Swat Valley. Police said the victims belonged to Upper Dir and Bajor districts. In business news, benchmark domestic equity indices ended on a bullish note today amid hopes of a possible agreement to end the US-Iran conflict. We have a report.
3: The Sensex surged 1,074 points, or 1.4%, to close at 76,489, while the Nifty rose 312 points, or 1.3%, to settle at 24,032. In the broader market, at the National Stock Exchange, Mid-Cap 100 Index advanced 0.9%, while Small-Cap 100 Index jumped 1.4%. Markets rallied early in the session as a pullback in crude oil prices cooled inflationary worries. In the forex market today, the rupee appreciated by 47 paise to close at 95 rupees and 23 paise against the US dollar. In the global crude oil market, Brent crude was trading 5.5% down at $97.78 per barrel when reports last came in. Vaibhav J. Srivastav for Akashvani News.
0: The government is making all efforts to ensure smooth supply of petroleum products within the country. Addressing the interministerial briefing in New Delhi today on recent developments in West Asia, Joint Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said the refinery production of LPG in the country has been increased to 50,000 tons per day. The Joint Secretary said that over 8 lakh PNG connections have been gasified since March, adding that infrastructure has been created for 2,87,000 connections. The Indian Meteorological Department, IMD, has issued a red alert for warm night conditions over Madhya Pradesh, Orissa, Telangana, Uttar Pradesh and Vidarbha till tomorrow. The weather agency has forecast heat wave to severe heat wave conditions over Haryana, Chandigarh, Delhi, Punjab, Uttar Pradesh and Rajasthan during the next 2 to 3 days. Similar conditions are likely to prevail over Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand and Uttarakhand till tomorrow. The IMD has also predicted hot and humid weather over Gangetic West Bengal, Konkan, Goa, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely to prevail over Bihar, Kerala, Mahe, Andhra Pradesh, Chhattisgarh, Lakshadweep, Madhya Maharashtra, North Interior Karnataka and Northeastern region tomorrow. At the Asian Under-23 Wrestling Championships in Da Nang, Vietnam, Indian wrestlers put up a dominant show, securing 2 gold medals today. In the 57kg freestyle category, Akshay Tanaji Dhere defeated Yelaman Amangal Diev 4-2 to claim the top podium spot. Meanwhile, in the 97kg freestyle category, Vicky also struck gold after a closely fought 7-5 victory over Sherzad Poyonev. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents Padma Awards 2026 at Rashtrapati Bhavan. Noted film actor late Dharmendra and legendary violin maestro Dr. N. Rajam honored with Padma Vibhushan. Finance Minister Nirmala Sitharaman launches initiatives aimed at strengthening MSMEs and accelerate modernization of rural industries. Joint operation to evacuate stranded tourists at Gulmarg following technical fault in cable car system concludes. All tourists rescued safely. Foreign ministers of India, Australia, Japan and US to participate in Quad meeting in New Delhi tomorrow. IMD forecasts severe heatwave conditions over Haryana, Delhi, Punjab, Uttar Pradesh and Rajasthan during next 2 to 3 days. And in wrestling, Indian grapplers Vicky and Akshay Dhere clinched gold in men's freestyle category at Asian Under-23 Championships in Vietnam. That's all in the news at 9. Good night.
4: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
5: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
6: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. സംസാരിക്കുന്നത് ബിജു നായരങ്ങാടി.
7: ഭാഷയാണ്
5: വിദ്യാഭ്യാസത്തിൻ്റെ സമർത്ഥമായ ഉപകരണം അഥവാ ടൂൾ. ഭാഷകൾ പൊതുവെ അവയുടെ സാഹിത്യരൂപങ്ങളുടെ രൂപവത്കരണവും പ്രചാരവും സൃഷ്ടിക്കുന്ന സാമൂഹ്യ അവബോധത്തിലൂടെയാണ് വേരുറപ്പിക്കുന്നത്. സാഹിത്യമില്ലാതെ, സാഹിത്യത്തെ ക്രമമായി അടയാളപ്പെടുത്താനുള്ള ലിപിവ്യവസ്ഥയില്ലാതെ പ്രധാനപ്പെട്ട ഭാഷകളൊന്നും തന്നെ സക്രിയമായിട്ടില്ല എന്ന് കാണാം. സാഹിത്യവും സാമൂഹ്യ ബന്ധവും തന്നെയാണ് ഒരു ഭാഷയെ വിദ്യാഭ്യാസത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവെ ഭാഷ രേഖപ്പെടുത്താനും അതുവഴി ഭാഷയുടെ ലിഖിത രൂപങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് എത്താനും ഒരാളെ സഹായിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജനനം മുതൽ 6 വയസ്സുവരെ ഒരു കുട്ടി പെരുമാറുന്ന സമൂഹത്തിൻ്റെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മലയാളിയായ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കുന്ന കുഞ്ഞ് ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിലാണ് ജീവിച്ചു പോരുന്നത് എങ്കിലും കുട്ടിയുടെ പ്രധാന ആവാസ സ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരമുണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നത് പോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാളെ സഹായിക്കുന്നത്. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും പാരസ്പര്യവും എന്ത് എന്നതാണ് അടിസ്ഥാനപരമായ സംശയമായി എന്നും ഉയർന്നു വരാറുള്ളത്. ഭാഷ കൊണ്ടുള്ള കലാവിഷ്കാരമാണ് സാഹിത്യം. സഹിതമായത് എന്നാണ് സാഹിത്യമെന്ന പദത്തിൻ്റെ അർത്ഥം. വാക്കും അർത്ഥവും സഹിതമായത്. വാഗർധാവിവ സംബൃക്തോ എന്ന് ജഗത് പിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പാർവതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിൻ്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തലങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിൻ്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിൻ്റെ കാരണം പൊതുവേ കവിതയെ അപേക്ഷിച്ച് നോവലിൻ്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവേ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതി പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിൻ്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂന്താനം അതിസാന്ദ്രമായി ജീവിതത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിൻ്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിൻ്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം, വായനക്കാരൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ

0: കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചുകടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരൻ്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്കുഭാവമാവുമ്പോഴാണ് ഒരു രചന അതിൻ്റെ സൗന്ദര്യതലത്തെ അതിൻ്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നാലും പദ്യമായിരുന്നാലും ഒരു രചന കവിതയിലേക്കെത്തുക എന്നതാണ് ഭാഷയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതം. വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന സന്ദർഭമാണ് നിശ്ചിതമായ ഒരു ഭാവത്തെ സൃഷ്ടിച്ചു നൽകുന്നത്. വളരെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ ഈ ഭാവസന്തുലനം സാധിച്ചെടുക്കും. സാധാരണഗതിയിൽ വലിയ കവികളെയും കാവ്യങ്ങളെയും ഉദാഹരിക്കുന്നതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. കാളിദാസന്റെ മേഘസന്ദേശം പോലെ ഒരു കാവ്യത്തെയോ കുമാരസംഭവം പോലെ ഒരു മഹാകാവ്യത്തെയോ സമീപിക്കാൻ ഇക്കാര്യത്തിൽ മടിക്കേണ്ടതില്ല. എന്നാൽ കേവലം ഒരു സിനിമാപ്പാട്ടിൽ പോലും പദം പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ ചാരുത ഈ നിലയിൽ ഭാവസംക്രമണത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണ്ടെത്താനാവും. ഉദാഹരണത്തിന് ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിൻ്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവില കിളിയും മാഞ്ഞു, വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു. ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിൻ്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നുപോകുന്ന ക്ഷീണിച്ച ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷ അനുഭവമാണ് സാഹിത്യം. സാഹിത്യത്തിൽ കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തോരാമഴ എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മുകുൽസു എന്ന കുഞ്ഞിൻ്റെ മരണമാണ് പ്രതിപാദ്യം. കവിയുടെ ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതി വച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപം എന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവാം നിന്ന സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്ന് മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനുമാവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്കെത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിൻ്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത, സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിൻ്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറും എല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ എം ടിയും ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും എം ടിയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിൻ്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൗന്ദര്യത്തെയും അതുവഴി ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് വിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി
2: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി, ചിത്തരഞ്ജിനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. എമി ജെ സിതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ സ്നേഹ ശ്രോതാക്കൾക്കും വേണ്ടി, കൂട്ടുകാർക്കും വേണ്ടി, നീയുറങ്ങിയോ നിലാവേ, ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ നീയുറങ്ങിയോ നിലാവേ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു കണ്ണൻ കാഞ്ഞിരമറ്റം. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

കൊച്ചിയിൽ നിന്നും സരിത ജയങ്കർ അയച്ച സന്ദേശം. നമസ്കാരം ഹൃദയരാഗമേ, ഞങ്ങളുടെ പ്രിയ അനുജനായ സാമിന്റെ ജന്മദിനമാണ് ഇന്ന്. സാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സുജാത എന്ന ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കണേ. സാമിന് സ്പൈസ് എഫ് എമ്മിൻ്റെയും പിറന്നാൾ ആശംസകൾ. ഗാനം കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ, പാടിയത് ആശാ ഭോസ്ലെ.

സ്നേഹദീപം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച്, എം ബി ശ്രീനിവാസൻ ഈണം പകർന്നു, എസ് ജാനകി, കമുകറ പുരുഷോത്തമൻ എന്നിവർ പാടിയ ചന്ദ്രന്റെ പ്രഭയിൽ എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു പി മോഹൻദാസ്, തമ്പുരു, മുക്കം, കോഴിക്കോട്.

ദേവികുളത്ത് നിന്നും ഷീല കുഞ്ചുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം കേൾക്കാം. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ചിത്രപാടിയത്.

ഹൃദയരാഗങ്ങളിലൂടെ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ആരെയും ഭാവക ഗായകനാക്കും എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു പി കെ വേണുഗോപാലൻ നായർ, കുട്ടനാട്. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ഒ എൻ മി കുറുപ്പിൻ്റെ വരികൾ, ഈണം പകർന്നത് ബോംബെ രവി.

തൊടുപുഴയിൽ നിന്നും മംഗല്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ.

ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് കമ്പകറ പുരുഷോത്തമൻ പാടിയ ഗംഗാ യമുന സംഗമ സമതലഭൂമി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് ശ്രീധരൻ അവണൂർ.